0: അല്പം.
1: ഒരിക്കൽ രണ്ട് തവളകൾ അബദ്ധത്തിൽ ഒരു വലിയ പാത്രത്തിൽ വീണു. രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് കരുതി ഒന്നാമത്തെ തവള പെട്ടെന്ന് തന്നെ ശ്രമം ഉപേക്ഷിച്ച് മുങ്ങിത്താണു. എന്നാൽ രണ്ടാമത്തെ തവള പ്രതീക്ഷ കൈവിടാതെ ജീവന് വേണ്ടി തുടർച്ചയായി കാലുകളടിച്ച് നീന്തിക്കൊണ്ടേയിരുന്നു. അതിന്റെ തളരാത്ത പ്രയത്നം കാരണം ആ പാത്രത്തിലെ പാൽ കടഞ്ഞ് മുകളിൽ വെണ്ണയായി മാറുകയും ആ വെണ്ണയ്ക്ക് മുകളിൽ ചവിട്ടി നിന്ന തവള പുറത്തേക്ക് ചാടി ജീവൻ രക്ഷിക്കുകയും ചെയ്തു. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ശ്രമം ഉപേക്ഷിക്കാതെ മുന്നേറിയാൽ ഏതൊരു വലിയ തടസ്സത്തെയും വിജയത്തിന്റെ ചവിട്ടുപടിയാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 28, കൊല്ലവർഷം 1202, കന്നി 12, തിങ്കളാഴ്ച. ഇന്ന് ലോക പേവിഷബാധ ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക പേവിഷബാധ ദിനമായി ആചരിക്കുന്നത്. പേവിഷബാധയ്ക്കെതിരായ ആദ്യ വാക്സിൻ വികസിപ്പിച്ച പ്രശസ്ത ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്ററുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. റാബിസ് രോഗത്തെക്കുറിച്ചും അത് തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം നൽകുകയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. കൃത്യമായ മുൻകരുതലിലൂടെയും സമയബന്ധിതമായ ചികിത്സയിലൂടെയും 100% പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നാണ് പേവിഷബാധ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയ മോർണിംഗ് മോജോയിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. The time is 7 o'clock.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ, மைக் டெஸ்ட், மைக் டெஸ்ட், எஸ். அப்போ எந்தாலும் ഹാപ്പി മോർണിംഗ് ആൻഡ് വെൽക്കം ടു മോർണിംഗ് മോജോ. എന്താണെന്നറിയില്ല, തിങ്കളാഴ്ചത്തെ മടി പിടിച്ചതാണോ അതോ രാവിലത്തെ തണുപ്പ് കൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ സൗണ്ടിന് കുറച്ച് മടി പിടിച്ചിട്ടുണ്ട്, പുറത്തേക്ക് ഇങ്ങോട്ട് വരണില്ല. അതാണ് ആദ്യം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൺഡേ മോർണിംഗ് ആണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ സൂപ്പർ എനർജറ്റിക് ആയിട്ട് നമ്മളിതാ ഈ ഒരു ദിവസവും ഈ ഒരാഴ്ചയും തുടങ്ങാം കേട്ടോ എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ആൻഡ് നമസ്കാരം ആൻഡ് വെൽക്കം ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വീണ്ടും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൺഡേ മോർണിംഗ് ആണ് നമ്മളെ ഇങ്ങനെ തേടി തേടി തേടി വന്നിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ രണ്ട് ദിവസത്തെ ആ ഒരു വീക്കെൻഡ് മൂഡൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു പുതിയ വീക്കിനെ വളരെ പുതിയൊരു എനർജിയോട് കൂടിയിട്ട് റിസീവ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും റെഡിയായേ തീരുള്ളൂ. കാരണം അതാണല്ലോ നമ്മുടെ ലൈഫ്. രണ്ട് ദിവസം അവധി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീക്ക് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്താൽ സൂപ്പർ എനർജറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. സോ എന്തായാലും വീക്കെൻഡ് കഴിഞ്ഞതിൻ്റെ ആ ഒരു മടിയൊക്കെ നമ്മുടെ മനസ്സിൽ ചെറുതായിട്ട് കാണും, ശരീരത്തിൽ ചെറുതായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. എന്നാലും സാരമില്ല, അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചോളാം. എന്തായാലും ഈ ഒരു വീക്ക് നമ്മളെ കാത്തിരിക്കാനായിട്ട് പോകുന്നത് കുറേ സൂപ്പർ സർപ്രൈസുകളും കുറേ എനർജറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റുകളും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിക്കോളാം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇന്നത്തെ നമ്മുടെ ജേർണീസ് ആയാലും അതുപോലെ തന്നെ ജോലി തിരക്കുകളായാലും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ആയാലും രാവിലത്തെ ആ ഒരു മടി മൂഡ് മാറ്റാനായിട്ട് കുറേ അടിപൊളി സൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ള പാട്ടുകളും കുറേ അപ്ഡേഷൻസും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ രാവിലെ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. സോ ഗെറ്റ് റെഡി ആൻഡ് നമുക്ക് ഈ ഒരു മൺഡേ അങ്ങോട്ട് കളറാക്കാം ഒരു സൂപ്പർ പാട്ടോടെ ഫ്രം ദ മൂവി പട്ടാളം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

Once again, good morning and welcome back to Morning Mojo with me, RJ Elikutti. In September 28, oru beautiful aayittulla thingalaazhcha morning aanu. So, enthayalum, innathe divasathinte oru paadu visheshangalokke paranjukondu thanne namukku angottu start cheyyam. Innu nammal valare pradhanamayittu moorthu vekkenda oru divasamaanu ketto. Enthaanennu choichittundengil, innu World Rabies Day aanu, athava Loka Peyavishavada Virudha Dinamaanu innathe ee oru divasam. So, enthayalum, innathe ee oru divasathe patti nammal parayumbol nisaramayittu nammal കാണേണ്ട ഒരു ദിവസമല്ല, വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു ദിവസമാണ്. 100% തടയാൻ കഴിയുന്ന, എന്നാൽ വന്നാൽ 100% അപായകരമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു രോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിക്കുന്നതും അറിയാനും ഒക്കെ ആയിട്ട് പോകുന്നത്. സോ, ലോകത്തെ ആദ്യത്തെ പേവിഷവാദ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്ററുടെ ചരമദിനമാണ് സെപ്റ്റംബർ 28 എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തോടുള്ളൊരു ആദര സൂചകമായിട്ടാണ് ലോകാരോഗ്യ സംഘടന ഈ ഒരു ദിവസം പേവിഷബാധ വിരുദ്ധ ദിനമായിട്ട് ആചരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബാക്ക് ഇൻ 1885 ജോസഫ് മൈസ്റ്റർ എന്ന് പറയുന്ന ഒരു 9-year-old കുട്ടിയെ പേപ്പട്ടി കടിച്ച സമയത്ത് ലൂയി പാസ്റ്റർ താൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു വാക്സിൻ വളരെ ധൈര്യപൂർവ്വം തന്നെ ആ ഒരു കുട്ടിയിൽ പരീക്ഷിക്കുകയുണ്ടായി. സോ ആ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതോടുകൂടിയിട്ടാണ് വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ തന്നെ വൻ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വാക്സിൻ നമ്മുടെ ലോകത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, ഒന്നാമത്തേത് ഈ ഒരു വാക്സിനേഷൻ്റെ പ്രാധാന്യം തന്നെയാണ്. നമ്മൾ വളർത്തുന്ന നായ്ക്കൾക്കും അതുപോലെ തന്നെ പൂച്ചക്കുട്ടികൾക്കും ഒക്കെ കൃത്യസമയത്ത് വാക്സിൻ നൽകുക, അത് അവരുടെയും അതുപോലെ തന്നെ നമ്മുടെയും ഒക്കെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുറിവ് കഴുകുക എന്നുള്ളത് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ്. മൃഗങ്ങളെ നമ്മളെ കടിക്കുകയോ അല്ലെങ്കിൽ പോറലൊക്കെ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒരു സമയത്ത് നമ്മൾ പാനിക്കാവാതെ ആ ഒരു മുറിവ് ഉടൻ തന്നെ ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പിട്ട് ഒരു 15 minutes എങ്കിലും കഴുകുക എന്നുള്ളത് നമ്മളുടെ എല്ലാ ഡോക്ടേഴ്സും നമ്മളോട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഈ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മൂലം ആ ഒരു വൈറസിൻ്റെ തീവ്രത വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരുപാട് നാട്ടുവൈദ്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ വീട്ടിൽ പരീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. സോ അതിനൊന്നും മുതിരാൻ നിൽക്കാതെ തന്നെ എത്രയും വേഗം തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിയിട്ട് ഡോക്ടറെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക കേട്ടോ. സോ നമ്മുടെ നാട്ടിലുള്ള പട്ടികളായാലും അതുപോലെ തന്നെ ഫോറിൻ ബ്രീഡായാലും അല്ലെങ്കിൽ തെരുവ് നായ്ക്കളായാലും ഒക്കെ നമ്മൾ വളരെ കരുതലോടെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മൃഗങ്ങളോട് ദയയും കാണിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അവരും ജീവനുള്ള ഒരു ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ അവരോടും ദയ കാണിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളത് ഈ ഒരു ദിവസം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. സോ ഒരു 2030 തന്നെ ഈ ഒരു പേവിഷബാധ മൂലമുള്ള മരണം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആഗോളതലത്തിലുള്ള ഈ ഒരു ദിവസത്തിൻ്റെ മാത്രമല്ല ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. സോ നമ്മൾക്കും അതിൽ പങ്കാളികളാവാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ കൊടുത്തുകൊണ്ടും ഇത്തരത്തിലുള്ള പേവിഷബാധകൾ എന്തെങ്കിലും ഉണ്ടാവുന്നത് നമ്മൾ അറിയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്വേഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ നമുക്കും ഈ ഒരു ലക്ഷ്യത്തിൽ പങ്കാളികളാകാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം ആരും മറക്കാതിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. ഇന്ന് വേൾഡ് റാബീസ് ഡേ ആണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലും ഒരുപാട് പെറ്റ് ആനിമൽസ് ഒക്കെ ഉണ്ടാവും. സോ അവർക്ക് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകുക എന്നുള്ളത് നമ്മളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. മോർണിംഗ് മോജോ ആണ്. ഒരുപാട് വിശേഷങ്ങൾ അപ്ഡേഷൻസ് ഒക്കെ പറയാനായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കും വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വാക്കുകൾക്കപ്പുറമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം. അവർ നൽകുന്ന ആ സ്നേഹത്തിന് നമ്മൾ നൽകേണ്ടത് അല്പം കരുതലും കൃത്യമായ വാക്സിനേഷനുമാണ്. പേവിഷബാധയെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ സ്നേഹബന്ധം നമുക്ക് സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കാം. ഇന്ന് സെപ്റ്റംബർ 28 വേൾഡ് റാബിസ്

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ഈ ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിലും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കിയത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്നും ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138 പതിപ്പിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്.
2: സർജിക്കൽ സ്ട്രൈക്കിലെ ഡങ്കെ കി ചോട്ട് പർ പൂരി ദുനിയാക്ക് സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി കാ എക് നയ ഉദാഹരണം പ്രസ്തുത് കിയാ താ. ബീത്തെ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക് സെ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യെ സ്പഷ്ട സന്ദേശ് ദിയാ ഹൈ കി അഗർ ആതങ്ക്വാദി ഭാരത് പർ ആഖ് ഉഠായെങ്കേ തോ ഉസ്കാ കരാറാ ജവാബ് ദിയാ ജായേഗാ.
1: ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റൊരു രാജ്യത്തിന്റെയും ഭൂപ്രദേശം കയ്യേറാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം രാജ്യസുരക്ഷയ്ക്കോ തന്ത്രപ്രധാന പരമാധികാരത്തിനോ ഭീഷണിയുണ്ടായാൽ അത് സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇൻഷുറൻസ് പോളിസി വിതരണം, ക്ലെയിം പ്രോസസിംഗ്, നിരീക്ഷണം എന്നിവ ഏകോപിപ്പിക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഇത്. കർഷകർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനായി ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് പുറമെ 11 പ്രാദേശിക ഭാഷകളിലും ഈ പോർട്ടൽ ലഭ്യമാകും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചതായി ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ അറിയിച്ചു. ബാങ്ക് ജീവനക്കാരുടെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും തമ്മിൽ ഇന്നലെ രാത്രി വൈകി നടത്തിയ നിർണായക ചർച്ചയിലാണ് സമരം മാറ്റിവയ്ക്കാൻ ധാരണയായത്. പണിമുടക്ക് മാറ്റിയതിനാൽ രാജ്യത്തെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. 38 വാർഡുകളിലേക്കുള്ള ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആകെ 126 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഓഗസ്റ്റ് 18 പ്രസിദ്ധീകരിച്ച പുതുക്കിയ വോട്ടർപട്ടികയിൽ പേരുള്ളവർക്കായിരിക്കും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ക്രിക്കറ്റിൽ ഇന്നലെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. വെസ്റ്റിൻഡീസ് ഉയർത്തിയ 296 റൺസിന്റെ വിജയലക്ഷ്യം 50 പന്തുകൾ ബാക്കി നിൽക്കവെയാണ് ഇന്ത്യ മറികടന്നത്. സെഞ്ചുറികൾ നേടിയ വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലുമാണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത്. 4 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. 74 പന്തുകളിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ വിരാട് കോഹ്ലി ഏകദിനത്തിൽ 15,000 റൺസ് എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. പരമ്പരയിലെ രണ്ടാം മത്സരം മറ്റന്നാൾ ഗുവാഹത്തിയിൽ നടക്കും. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ജപ്പാനിലെ കൊറോഗെ സ്പോർട്സ് പാർക്കിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കുന്നത്. നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യ വിജയം തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറങ്ങുന്നത്. ജപ്പാനെ തോൽപ്പിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ക്വാർട്ടറിൽ എത്തിയത്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. വനിതകളുടെ ലോങ് ജമ്പിൽ ആൻസി സോജൻ ഇന്ത്യയ്ക്കായി വെള്ളി നേടി. സ്ക്വാഷിലും ഇന്ത്യയ്ക്ക് ഇരട്ട വെള്ളി മെഡൽ ലഭിച്ചു. നിലവിൽ 4 സ്വർണവും 16 വെള്ളിയും 17 വെങ്കലവും അടക്കം 37 മെഡലുമായി ഇന്ത്യ 12 സ്ഥാനത്താണ്. വരുന്ന റാബി സീസണിന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മപദ്ധതി രൂപീകരിക്കുകയാണ് ദേശീയ റാബി കാർഷിക സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ആത്മനിർഭരതയും ഉൽപാദന വളർച്ചയും സുസ്ഥിര കാലാവസ്ഥാ പ്രതിരോധ കൃഷി, ഡിജിറ്റൽ അഗ്രികൾച്ചറും സാമ്പത്തിക സഹായങ്ങളും എന്നിവ ഉൾപ്പെടെ 3 പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ച് സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കും. തുടർന്ന് ചർച്ചകളിലെ ആശയങ്ങൾ കേന്ദ്രീകരിച്ച് വിലയിരുത്തലുകൾ നടക്കും. കൂടാതെ സംസ്ഥാന കാർഷിക മന്ത്രിമാർക്ക് തങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുൻഗണനകളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാനും സമ്മേളനം അവസരമൊരുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ നാളെ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഹാനവമി, വിജയദശമി, ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും അധിക സർവീസ് നടത്തും. സ്വച്ഛതാ ഹി സേവ 2026 ഭാഗമായി കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആന്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഫോർട്ട് കൊച്ചിയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ ഫോർട്ട് കൊച്ചി ഡിവിഷൻ കൌൺസിലർ ശ്രീമതി ഷൈനി മാത്യു ശുചിത്വ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119-ാം ജന്മവാർഷികം രാജ്യം ഇന്ന് ആചരിക്കുന്നു. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖ്ദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി ജീവൻ ബലി നൽകുകയായിരുന്നു. ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലുധിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോക പേ വിഷബാധ പ്രതിരോധ ദിനം. പേ വിഷബാധ തടയുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഭയാനകമായ ഈ രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലെ പുരോഗതി വിലയിരുത്തുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 28 ലോക പേ വിഷബാധ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ഒന്നിച്ചു കൂടുതൽ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആദ്യമായി പേ വിഷബാധ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച ഫ്രഞ്ച് രസതന്ത്രജ്ഞനും മൈക്രോ ബയോളജിസ്റ്റുമായ ലൂയി പാസ്റ്ററുടെ ചരമവാർഷികമാണ് സെപ്റ്റംബർ 28. കാലാവധി പൂർത്തിയാകാൻ 7 മാസം ബാക്കി നിൽക്കെ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിച്ച് രാജി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 25 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയാണ് നടപടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ അടുത്ത രാഷ്ട്രീയ അനുഭാവിയാണ് വുചിച്ച്. ഭരണഘടന അനുസരിച്ച് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പാർലമെന്റ് സ്പീക്കർ അന ബ്രനാബിച്ച് ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് 10 വർഷം. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം അടിയറവ് വച്ചുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കന്നുകാലി ഇൻഷുറൻസ് സേവനങ്ങൾ ഡിജിറ്റലാക്കുന്ന ലൈവ് സ്റ്റോക്ക് ഇൻഷുറൻസ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ നടത്താനിരുന്ന 3 ദിവസത്തെ രാജ്യവ്യാപക ബാങ്ക് പണിമുടക്ക് മാറ്റിവച്ചു. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ആരംഭിച്ചു. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ ഗെയിംസ് പുരുഷ ക്രിക്കറ്റ് 2nd ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് ഭോജോ.
1: ഈ അന്താരാഷ്ട്ര വിവര ലഭ്യത എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു RTI വിവരാവകാശം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ അന്താരാഷ്ട്ര വിവര ലഭ്യത എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതെന്താണ് സംഭവം എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും പൊതു സംവിധാനങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ, പദ്ധതികൾ, വിവരങ്ങൾ എന്നിവയൊക്കെ അറിയാനായിട്ട് ഏതൊരു സാധാരണക്കാരനും അവകാശമുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഈ ഒരു അന്താരാഷ്ട്ര വിവര ലഭ്യത എന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്തിനാണ് ഇന്ന് ഇതിങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ആ അവകാശത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഈ ഒരു ദിവസം September 28th, ഇന്റർനാഷണൽ ഡേ ഫോർ യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജേലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇങ്ങനെ കറങ്ങി കറങ്ങി 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആകുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളതും നമ്മുടെ അന്താരാഷ്ട്ര വിവര ലഭ്യതാ ദിനത്തെക്കുറിച്ചാണ് കേട്ടോ. 2015 യുനെസ്കോ ആണ് ഈ ഒരു ദിവസം അന്താരാഷ്ട്ര ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ 2019 ഐക്യരാഷ്ട്രസഭയും ഇത് ഒഫീഷ്യലായിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഈയൊരു ദിവസത്തെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, ഈ വിവരങ്ങൾ അറിയാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വെറുതെ ഒരു നിയമമായിട്ട് മാത്രം വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് കൂടിയാണ് ഈ വിവരങ്ങൾ അറിയാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സോ ഇത് ഇങ്ങനെ നൽകിയിരിക്കുന്നതിൻ്റെ ഒരു റീസണൊക്കെ നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ, സുതാര്യത, നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണോ എന്ന് പൊതുജനങ്ങൾക്ക് അറിയാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അഴിമതി നമുക്ക് കുറേയൊക്കെ തടയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ഒരു സമൂഹത്തിന് ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാനും ഈ പറയുന്ന വിവരങ്ങൾ അറിയാനുള്ള ആ ഒരു റൈറ്റ് ടു നോ ദ ഇൻഫർമേഷൻ അല്ലേ, ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. സോ നമുക്ക് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ്, നോളജ് ഈസ് പവർ, അറിവാണ് ശക്തി എന്നുള്ള കാര്യം അല്ലേ. സോ ആ ഒരു അറിവ് തടസ്സമില്ലാതെ എല്ലാവരിലേക്കും എത്താനായിട്ടുള്ള ആ ഒരു ചാൻസ് ആണ് നമ്മുടെ റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു സ്വാതന്ത്ര്യം ആരും തടയാതിരിക്കട്ടെ, ആൻഡ് ആ ഒരു സ്വാതന്ത്ര്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ദിവസത്തെ ആരും മറക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. സോ നമുക്ക് കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ മാത്രമാണല്ലോ അല്ലേ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് വരുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു ലാംഗ്വേജിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇഫ് യു നോ യു നോ എന്ന് നമ്മൾ പറയാറുണ്ട്. സോ അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യമാരിൽ നിന്നും ആരും എടുത്തു മാറ്റാതിരിക്കട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾക്കും അറിയാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ മാത്രം നമ്മൾ വിശ്വസിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് വിരൽത്തുമ്പിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങളും അസത്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ കൺമുന്നിലൂടെ വന്നു പോകാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. സോ എന്ത് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിലും, എന്ത് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് സത്യമാണോ എന്ന് അറിയാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഓർക്കേണ്ട ഒരു ദിവസമാണ്. ആൻഡ് ഓൾസോ ഇന്നത്തെ ഈ ഒരു പ്രത്യേകത, ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ആരും മറക്കാതെയും ഇരിക്കുക. ഇന്റർനാഷണൽ ഡേ ഫോർ യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ, അതായത് അന്താരാഷ്ട്ര വിവരാവകാശ ദിനമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. അപ്പം അതാരും മറക്കാതിരിക്കുക. ആൻഡ് നമ്മുടെ ജെൻസി വേർഡ് മറക്കാതിരിക്കുക, ഇഫ് യു നോ യു നോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: വാക്കുകൾക്കപ്പുറമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം. അവർ നൽകുന്ന ആ സ്നേഹത്തിന് നമ്മൾ നൽകേണ്ടത് അല്പം കരുതലും കൃത്യമായ വാക്സിനേഷനുമാണ്. പേവിഷബാധയെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ സ്നേഹബന്ധം നമുക്ക് സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാം. ഇന്ന് 28 സെപ്റ്റംബർ, വേൾഡ് റാബിസ് ഡേ.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ഇങ്ങനെ 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റുഡൻസിനും കോളേജിൽ പഠിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിനും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ടീച്ചേഴ്സിനോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷ ആയിട്ടുള്ള കേറ്ററ്റിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കേറ്ററ്റിൻ്റെ രജിസ്ട്രേഷൻ ദാ നമ്മുടെ 3rd October വരെ ഉണ്ട്. അപ്പം കുറച്ചും കൂടി ദിവസമാണ് അങ്ങോട്ടുള്ളൂ. ആരെങ്കിലും ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഡിലേ ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തോളുക. kerala.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റ് കേട്ടോ. അപ്പോൾ 3rd October വരെ രജിസ്ട്രേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റുന്നതാണ്. ഇനി ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ പരിചയമുള്ളവർ ഈ ഒരു കാര്യം ഒന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ 2 മുതൽ 6 മാസം വരെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വരുന്നുണ്ട്. ഡിഗ്രി അതുപോലെ തന്നെ PG സ്റ്റുഡൻസിന് 1st October വരെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ജേർണലിസം കമ്പ്യൂട്ടർ IT പബ്ലിക് പോളിസി ലോ കൊമേഴ്സ് ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിനും ഈ ഒരു ഇന്റേൺഷിപ്പിന് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട്. സോ എല്ലാ മാസവും സ്റ്റൈപ്പൻഡ് ആയിട്ട് 10,000 rupees ആണ് ലഭിക്കാനായിട്ട് പോകുന്നത്. സോ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ fssai.gov.in അല്ലെങ്കിൽ internship@fssai.php എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയിൽ ഇന്റേൺഷിപ്പ് നടക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 to 6 months ആയിരിക്കും ആ ഒരു ഇന്റേൺഷിപ്പിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സ്റ്റൈപ്പൻഡ് ആയിട്ട് 10,000 rupees ആണ് ലഭിക്കുന്നത്. ഫുഡ് സേഫ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്റ്റുഡൻസിനല്ലാതെ നമ്മളുടെ കമ്പ്യൂട്ടർ IT ജേർണലിസം ബിസിനസ് അതുപോലെ തന്നെ പബ്ലിക് പോളിസി ലോ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ SSC സ്റ്റുഡൻസിന് പഠനമുറി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 lakh rupees അനുവദിക്കുന്ന ആ ഒരു പദ്ധതിയിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. സോ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ SSC വികസന ഓഫീസുകളുമായിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മന്ത് 19th വരെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മോർണിംഗ് മോജോ ആണ്, എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാനിവിടെ തന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കൂടെ കുറച്ച് നല്ല പാട്ടുകളും വരുന്നുണ്ട്. സോ നമുക്ക് നമ്മളുടെ നീലത്താമരയിലെ അനുരാഗ വിലോചനനായി എന്നൊന്ന് പാട്ട് കേൾക്കാം അല്ലേ. മോർണിംഗ് മോജോയിലൂടെ കീപ് ലിസണിങ് ആശ്രയ FM 90 ആടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

LIC എന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അവരുടെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ആയിട്ട് ഒരു സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. ആ ഒരു സ്കോളർഷിപ്പിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 30 അപ്പം ഇനിയിപ്പോൾ 2 ദിവസവും കൂടി ഉള്ളൂ. www.LIC എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇത് ത്രൂ ആയിരിക്കും ആ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ജനറൽ ആൻഡ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 2 വിഭാഗത്തിൽ നിന്നും നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ കുടുംബ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 4.5 lakh rupees മേളിലാവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ജനറൽ ആൻഡ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. +2 കഴിഞ്ഞ കുട്ടികൾക്കായിരിക്കും ഈ ഒരു ജനറൽ സ്കോളർഷിപ്പിന് അല്ലെങ്കിൽ ജനറലിൻ്റെ സ്കീമിൽ വരുന്ന ആ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. 60% കൂടിയിട്ട് +2 പാസ്സായിട്ടുള്ള കുട്ടികളായിരിക്കണം. അതും 2023-24 ബാച്ച്, 2024-25 and 2025-26 ഈ 3 academic years ഇതിലേതെങ്കിലും 1 വർഷത്തിൽ +2 പാസ്സായ സ്റ്റുഡൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡിപ്ലോമ ജയിച്ചവർക്കും ഇതിൽ അണ്ടറിൽ വരുന്ന നമ്മുടെ സ്കോളർഷിപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് 10th class കഴിഞ്ഞ ആളുകൾക്കാണ് സ്പെഷ്യൽ സ്കോളർഷിപ്പിന് അണ്ടറിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതും 60% കൂടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അക്കാഡമിക് ഇയർ, അതായത് 2023-24, 2024-25, 2025-26 എന്നീ അക്കാഡമിക് ഇയറിൽ 10th പാസ്സാവുക അല്ലെങ്കിൽ തുല്യ യോഗ്യത നേടിയവർക്കായിരിക്കും ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ PG സ്റ്റുഡൻസിന്, അതായത് PG മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ UG PG ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്ക് നോക്കിയിട്ടായിരിക്കും ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ സെലക്ഷൻ നടത്താനായിട്ട് പോകുന്നത്. ആൻഡ് ഈക്വൽ മാർക്ക് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ അവരുടെ ആ ഒരു സാലറീൻ്റെ പാക്കേജ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷമായിരിക്കും അതിൽ കുറഞ്ഞ ആളുകൾക്കായിരിക്കും മുൻഗണന കിട്ടാനായിട്ട് പോകുന്നത്. ആൻഡ് ഇനി ഏതെങ്കിലും ട്രസ്റ്റിൻ്റെ സ്കീമിലൊക്കെ സ്കോളർഷിപ്പ് മേടിക്കുന്ന കുട്ടികളാണ് എങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പൊക്കെ റിസീവ് ചെയ്യുന്ന കുട്ടികൾക്കാണ് എങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ LIC ഓരോ ഡിവിഷനിലും 80 general scholarships അതുപോലെ തന്നെ 40 special scholarships ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് ഗേൾസിനും ബോയ്സിനും ഈക്വലി ഡിവൈഡ് ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്കോളർഷിപ്പിന് യോഗ്യതയുള്ള എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ www.LIC എന്ന വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമുക്കാരെങ്കിലും LIC ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ അറിയും എന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ വിത്തിൻ ലൈക്ക് നമ്മുടെ സെപ്റ്റംബർ 30 ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അതിന് മുൻപായിട്ട് ആപ്ലിക്കേഷൻസ് ഒന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8:18 ആയിരിക്കുകയാണ്. 8:32 നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ഗുഡ് ഡേ വിഷസും അതുപോലെ തന്നെ ബർത്ത്ഡേ വിഷസൊക്കെ അറിയിക്കാനായിട്ട് വിളിക്കുകയും ചെയ്യാം. അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, 0474-291-90-904-24-2919-09-9909-90. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ വിഷസ് അറിയിക്കേണ്ട നമ്പർ ഇതാണ്, 9526490-90-95-26-6-9-0.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Stand ne samibam Pulaman Kottarakara
3: Kettida nirmanam ini oru prashnamey alla varshangalude paramparayamulla YS Metals ullappol YS Metals logo thara nilavaramulla cement steel GI pipe roofing materials enniva midamaya nirakil labhikkunnu YS Metals Trivandrum Road Pulaman Kottarakara phone 9446322151
0: Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: വാക്കുകൾക്കപ്പുറമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം. അവർ നൽകുന്ന ആ സ്നേഹത്തിന് നമ്മൾ നൽകേണ്ടത് അല്പം കരുതലും കൃത്യമായ വാക്സിനേഷനുമാണ്. പേവിഷബാധയെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ സ്നേഹബന്ധം നമുക്ക് സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കാം. ഇന്ന് സെപ്റ്റംബർ 28 വേൾഡ് റാബിസ് ഡേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ, സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
3: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
4: യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമ്മളതായി ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസ് അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാം, അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 0474 290 904 7924 9909 0. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും നിങ്ങളുടെ വിഷസ് വിശേഷങ്ങളൊക്കെ നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909 0. 9526690909 0. എനിവേസ് നമ്മുടെ കൂടെ ആദ്യത്തെ ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
5: വെട്ടിക്കോലും കുഞ്ഞുപിള്ളയാണല്ലോ.
4: കുഞ്ഞുപിള്ള ചേട്ടാ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ?
5: ദൈവത്തിന്റെ കാരണം കൊണ്ട് ഒരു മൊത്തം സുഖം തന്നെ.
4: ഓക്കെ, ഇന്നത്തെ വിഷസ് ആർക്കാണ് അറിയിക്കുന്നേ?
5: ഇന്നത്തെ വിശേഷം ആശ്രയം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഏഴ് കുട്ടിക്കും. നമ്മുടെ ഏഴ് കുട്ടി മോള്, സുൽത്താന മോള്, പിന്നെ അനാമിക മോള്, എല്ലാവർക്കും മുമ്പിൽ ശോഭിക്കുന്ന ഏഴ് കുട്ടികൾക്ക് പ്രത്യേക വിശേഷ.
4: താങ്ക് യു സോ മച്ച് കുഞ്ഞുള്ള ചേട്ടാ. ചേട്ടനും ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് വിഷയാണ് കേട്ടോ.
5: പിന്നെ പിന്നെ ഒരു കാര്യം പറയാം, ഇന്ന് മഹാവ അമൃതാനന്ദമയ്യയുടെ ഒരു സന്ദേശമുണ്ട്, അഹന്തയുടെ നിസാരത അത്ര ചേർന്നല്ലെന്ന്.
4: ഓക്കെ,
5: അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താ, ഞാൻ നിങ്ങൾ കേൾപ്പിക്കാൻ പറഞ്ഞു.
4: ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
5: പിന്നെ എല്ലാവർക്കും നല്ല ഒരു
4: ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വിളിച്ചതിലും ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞുപിള്ള ചേട്ടനാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഗുഡ് ഡേ വിഷസ് ആണ് ചേട്ടൻ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലും കുറച്ച് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് സുലൈ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ടിട്ടുള്ള ഒരു മെസ്സേജാണ് അയച്ച് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ മുഹമ്മദ് ചേട്ടനും നമുക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, അതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉള്ള എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജനക് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്, ഏലിക്കുട്ടി ദീദി സുഖമാണോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുഖമായിട്ടിരിക്കുകയാണ്, ജനക്കിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് ലക്ഷ്മി അയച്ചു നൽകിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ്, ഹാപ്പി തിങ്കളാഴ്ച എന്ന് പറഞ്ഞൊരു മെസ്സേജാണ്, ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചു നൽകിയിരിക്കുന്നത്. സോ ഗുഡ് ഡേ വിഷസും ഗുഡ് മോർണിംഗ് വിഷസും ഒക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കട്ടെ. ഇന്നത്തെ മൺഡേ മോർണിംഗ് എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കിലേക്ക് പോവാണ്. അപ്പൊ എന്നെ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും മറക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474272222.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

യെസ് അത് തന്നെയാണ് ഞാൻ രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശോകവും മൂകവും ഒന്നും വേണ്ട, സൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ളൊരു മൺഡേ ആയിരിക്കട്ടെ ഇന്നത്തെ ഒരു ദിവസം എന്നുള്ളത്. സോ അങ്ങനെ ഹൈ എനർജിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മോർണിംഗ് മോജു ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മുടെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഇതാരാണ്? ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഒരു തിങ്കളാഴ്ച ദിവസമായിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികളൊക്കെ? പിന്നെ കറങ്ങാൻ പോകുന്നത് എവിടെയാണ്? കറങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കറക്കമൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ് അറിയിക്കുന്നത്? ഓക്കെ, അപ്പൊ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കൊരു ഗുഡ് ഡേ വിഷസ് അറിയിച്ചേക്കാം. അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടി ഗുഡ് ഡേ വിഷസ് അറിയിച്ചിരിക്കുന്ന ഉണ്ണിച്ചേട്ടൻ ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ കേട്ടോ. ഓ, താങ്ക് യു സോ മച്ച്. അപ്പൊ വിളിച്ചതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടന്റെ കൂടെ പഠിച്ച കുറെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ളൊരു ഗുഡ് ഡേ വിഷസ് ആണ് ഇന്നത്തെ ദിവസം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചു നൽകിയിരിക്കുന്നത് സന്തോഷ് ചേട്ടനാണ്. നന്മകൾ കൊണ്ട് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ശശികല ചേച്ചിയും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഏലിക്കുട്ടി, ഹായ് ആശ്രയ, ഗുഡ് മോർണിംഗ്. ജീവിതത്തെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഡിപ്രഷൻ. നാളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആങ്സൈറ്റി. ഇന്നത്തെ ഈ നിമിഷത്തിൽ സന്തോഷത്തിൽ ജീവിച്ചാൽ ഇത് രണ്ടും ഒഴിവായി കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചുകൊണ്ടാണ് കേട്ടോ ചേച്ചി എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുവാണെങ്കിൽ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരു ഗുഡ് മെസ്സേജ് അയച്ചുകൊണ്ട് ഒരു ഗുഡ് ഡേ വിഷസ് എല്ലാവർക്കും അറിയിച്ചിരിക്കുന്ന ശശികല ചേച്ചിക്ക് ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ഡേ ആയിരിക്കട്ടെ എന്ന് ഞാനും തിരിച്ച് ആശംസിക്കുകയാണ്. ആൻഡ് എനിക്ക് ഇന്നൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറേ ആളുകളുടെ ബർത്ത് ഡേ ഉള്ള ഒരു ദിവസമാണ്. എസ്പെഷ്യലി ആദ്യം തന്നെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വാനമ്പാടി ഭാരത് രത്ന ലതാ മങ്കേഷ്കർ ജിയുടെ ജന്മവാർഷികമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. തലമുറകളെ തങ്ങളുടെ ശബ്ദം കൊണ്ട് തന്നെ തഴുകി ഉണർത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഗായികയാണ് ലതാജി എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ കൂടെ ലതാജി ഇല്ലെങ്കിലും അവരുടെ ആയിരക്കണക്കിന് പാട്ടുകളിലൂടെ ലതാജി ഇന്നും നമ്മളുടെ കൂടെ, നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരാൾ തന്നെയാണ്. സോ ഇന്നത്തെ ഈ ഒരു ദിവസം ആ ഒരു ഗാനഗന്ധർവയ്ക്ക് നമ്മുടെ ഒരു പ്രണാമം കൂടി അറിയിക്കുകയാണ്. ഒപ്പം ഇനി നമ്മുടെ ബോളിവുഡിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ സിനിമകളിലൂടെയും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന യൂത്ത് ഐക്കണായിട്ടുള്ള റോക്ക് സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ രൺബീർ കപൂറിൻ്റെയും ബർത്ത്ഡേ ആണ് ഇന്നത്തെ ഒരു ദിവസം. സോ ലതാജിയുടെ സംഗീതം, അതുപോലെ നമ്മുടെ രൺബീറിൻ്റെ ഗ്ലാമർ ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആണ് ഈ ഒരു സെപ്റ്റംബർ 28 എന്ന് പറയുന്നത്. ഇവരെ കൂടാതെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കിടലൻ ട്രാക്ക് കേൾക്കാനായിട്ട് പോവാണ്. നമ്മുടെ രൺബീർ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ്. സോ നമുക്കത് എൻജോയ് ചെയ്യാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappuzha.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Elikuti. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: രാംജി.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുകയാണല്ലേ. ഓക്കെ, ഇന്നത്തെ വിഷസ് ആർക്കാണ് അറിയിക്കുന്നേ? എന്തോ അശ്വതി, അശ്വതി അശ്വതിക്ക് വേണ്ടിയിട്ടാണോ? അതോ ഫസ്റ്റ്ലി ഫോർ യു അങ്ങനെയാണോ പറഞ്ഞത്? ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് രാംജി. എന്തോ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് കൂടെ ഉണ്ടല്ലേ കൂടെ. ഹലോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം രാംജി. രാംജിക്കും ഇന്നത്തെ ഒരു ഡേ ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് വിഷയാണ് കേട്ടോ. അപ്പൊ രാംജിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ മിനി ആന്റി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ടാണ് ഒരു പിക്ചർ മെസ്സേജ് അയച്ചു നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ മണികണ്ഠൻ ചേട്ടനും നമുക്ക് മെസ്സേജ് അയച്ച് നൽകിയിട്ടുണ്ട്. ഒരു പിക്ചർ മെസ്സേജാണ്, ഗുഡ് മോർണിംഗ് വിഷസും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ തങ്കമണി ടീച്ചറും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടീച്ചർ സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ടീച്ചർക്കും ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ്, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബർത്ത് ആനിവേഴ്സറി ഉള്ള ആളുകളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതിൽ ഒരു പ്രധാനപ്പെട്ട ആൾ കൂടിയുണ്ട് കേട്ടോ. നമ്മുടെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിത്തന്ന ഒരാൾ നമുക്ക് ആർക്കും മറക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഷൂട്ടിംഗ് താരമായിട്ടുള്ള അഭിനവ് ബിന്ദ്ര 2008 ബെയ്ജിംഗിൽ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഒളിമ്പിക്സിൽ അദ്ദേഹം നമുക്ക് സ്വർണ്ണ നേട്ടം നേടിത്തന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത്. സോ അദ്ദേഹവും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. സോ അഭിനവ് ബിന്ദ്രയ്ക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷസ് നമ്മളും അറിയിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ മോർണിംഗ് മോജോയുടെ വിഷിംഗ് സെഗ്മെന്റിലൂടെ ഗുഡ് ഡേ വിഷസും ബർത്ത്ഡേ വിഷസും ആനിവേഴ്സറി വിഷസും ഒക്കെ അറിയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ബർത്ത്ഡേയുടെയും ആനിവേഴ്സറിയുടെയും വിഷസ് അറിയിക്കുന്നു. ഒപ്പം തന്നെ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസും പറഞ്ഞ് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷേ ഒരുപാട് അപ്ഡേഷൻസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പോകണ്ടാക്കി ഫോൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരും ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ഹലോ, എവിടെയാ?
6: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
6: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
6: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

യെസ്, അങ്ങനെ നമ്മുടെ ലോകേല പാട്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജയലക്കുട്ടി. അങ്ങനെ 9 മണി സമയം കഴിഞ്ഞിരിക്കുകയാണ്. 9 മണി കഴിഞ്ഞ 14 മിനിറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ഇങ്ങനെ കേൾക്കുകയുണ്ടായി. അതായത് നമ്മുടെ പുനലൂർ നഗരസഭയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇന്നോവേഷൻ പരിപാടിയാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാപ്പ് മേളയാണ്. എന്താണ് ഇത്? ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളുണ്ടല്ലോ, അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന നമ്മുടെ പുനലൂർ നഗരസഭയുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു സ്വാപ്പ് മേള എന്നുള്ളത്. സോ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിലായിരിക്കും ഈ ഒരു മേള നടത്താനായിട്ട് പോകുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളുടെ ഒരു ശേഖരണമൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. September 30th വരെയാണ് ലാസ്റ്റ് ഡേ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛതാ ഹി സേവ, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കൈയോട് കൈ, അതുപോലെ തന്നെ നഗരസഭയുടെ ഏറ്റവും പുതിയ പദ്ധതിയായിട്ടുള്ള കെയർ എന്നിവയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് പോകുന്നത്. ശുചീകരണ ബോധവൽക്കരണ പരിപാടിയുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്വാപ്പ് മേള നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ കുടുംബശ്രീകളിലുമൊക്കെ വഴി ഇതുപോലെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അവരിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ചെരുപ്പ്, അതുപോലെ തന്നെ കുട, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് അത് ഉപകരിക്കുകയും ചെയ്യും. നമ്മുടെ വീട്ടിൽ നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വിപണിയിൽ ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ, അതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻസ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ലൈഫ് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അപ്ഗ്രേഡേഷൻ നമ്മുടെ വീടുകളിലും നടത്താറുണ്ട്. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലുകളിൽ നടത്താറുണ്ട്. നമ്മുടെ ഈവൻ നമ്മുടെ ചെരുപ്പുകളിൽ പോലും നമ്മൾ നടത്താറുണ്ട്. സോ നമ്മുടെ പഴയ സാധനങ്ങൾ, നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ നമ്മളാരും അത് ഉപയോഗിക്കാനായിട്ട് പോകാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വാപ്പ് മേളകളിൽ ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആവശ്യക്കാർക്ക് അത് വളരെ നന്നായിട്ട് ഉപകരിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ വീടുകളിൽ നമുക്ക് അതിൻ്റെ സ്പേസ് സേവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ 30-ാം തീയതി വരെ നമുക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ് നമ്മുടെ പുനലൂർ നഗരസഭയിൽ ഈ ഒരു കാര്യം എത്തിക്കാനായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മേളയ്ക്ക് ശേഷം അവിടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്വാപ്പ് ഷോപ്പ്, അതായത് വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നൽകുന്ന ഒരു സ്വാപ്പ് ഷോപ്പും അവിടെ തുടങ്ങണം എന്നുള്ള പ്ലാനൊക്കെ അവർക്ക് നടക്കുന്നുണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ പല പല രീതികളിൽ നമ്മൾ നാടുകളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ പഴയ ബുക്ക്സ്, വായിച്ചു കഴിഞ്ഞ ബുക്ക്സ് നമ്മൾ ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെക്കുന്നവരുണ്ട് എങ്കിൽ അത് ഇതുപോലുള്ള റീയൂസ് ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്ക് ചെറിയ വിലയ്ക്കത് വാങ്ങാം, ഇല്ലെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും അത് വേണമെങ്കിൽ തിരിച്ച് ഏൽപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള പല പല രീതികളിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഡ്രസ്സ് നോക്കുവാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷോപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ നടത്താൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത്. അപ്പോൾ നമ്മുടെ പുനലൂർ വെച്ച് നെക്സ്റ്റ് വീക്ക്, ഫസ്റ്റ് വീക്ക്, അതായത് ഒക്ടോബറിൻ്റെ ഫസ്റ്റ് വീക്കിലായിരിക്കും ഈ ഒരു സ്വാപ്പ് മേള നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവർക്കൊരു നല്ല കൺഗ്രാറ്റ്സ് കൂടി അറിയിക്കുകയാണ്. ആൻഡ് September 30th വരെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ പബ്ലിക്കിനും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കുട്ടികൾ ത്രൂ ആണെങ്കിലും അതുപോലെ തന്നെ കുടുംബശ്രീ ത്രൂ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും മോർണിംഗ് മോജോ ആണ്. ഒരുപാട് അപ്ഡേഷൻസ് വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നമ്മൾ സെപ്റ്റംബർ 28 അതായത് സ്പെഷ്യാലിറ്റീസും വിശേഷങ്ങളും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി പറ്റി ഒന്ന് റിമൈൻഡ് ചെയ്താലോ എന്നുള്ളത്. അതായത് ഒക്ടോബർ 1 വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് ആണ്. അതായത് വയോജന ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാ വർഷവും ഈ ഒരു ദിവസം നമ്മുടെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ എന്തിനാണ് ഈ 2-3 ദിവസം മുന്നേ തന്നെ ഈ ഒരു ദിവസത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞത് എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട്, മുതിർന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വയോജന ദിനത്തിൽ ഒക്ടോബർ 1 ഒരു സ്നേഹയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് യുവജന സമാജം ഗ്രന്ഥശാലയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു യാത്ര, അല്ലെങ്കിൽ ഈ ഒരു ജേണി, ഈ ഒരു സ്നേഹയാത്ര അവർക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. 8:30 ഗ്രന്ഥശാലയിൽ നിന്നായിരിക്കും ഈ ഒരു യാത്ര പുറപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ KSRTC ബസ്സിലായിരിക്കും യാത്ര പോകുന്നത്. വായനശാലയുടെ വയോജന വേദിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു 1-day trip അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ട്രിപ്പിന് പോകാനായിട്ട് താല്പര്യമുള്ള നമ്മുടെ മുതിർന്ന ആളുകൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ചാൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് മുതിർന്ന ആളുകൾ അങ്ങനെ യാത്ര ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരല്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ ആളുകളൊക്കെ പോകുന്ന കൂട്ടത്തിൽ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങനെ രസകരമായിട്ട് അവർക്ക് തോന്നണമെന്നില്ല. ചിലപ്പോൾ സമപ്രായക്കാരുള്ള ആളുകളുടെ കൂടെ പോകുമ്പോഴത്തേക്കും അവർക്ക് കുറേയും കൂടി ഫണ്ണായിട്ട് തോന്നാറുണ്ട്. ഞാനങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ അതേ പ്രായത്തിലുള്ള വൈബിലുള്ള ആളുകളുടെ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും അവർ കുറേയും കൂടി എൻജോയ് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് നമ്മുടെ കൂടെ പോകുമ്പോൾ അവർ എൻജോയ് ചെയ്യാറില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മുടെ ഫാമിലിയുടെ കൂടെ പോകുമ്പോഴും അവർ എൻജോയ് ചെയ്യാറുണ്ട്. എങ്കിലും അവരുടെ അതേ പ്രായത്തിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ കൂടെ ഒരു ട്രിപ്പ് പോകാനായിട്ട് ആഗ്രഹിക്കാറുണ്ട് ആളുകൾ. അതായത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പലപ്പോഴായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് കേൾക്കാറുള്ള ഒരു കാര്യം കൂടിയാണ്. സോ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇത്തരത്തിലൊരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു യാത്രയ്ക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഒക്ടോബർ 1 ഈ ഒരു യാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. രജിസ്ട്രേഷന് വേണ്ടിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടും 9747125853 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വയോജന ദിനത്തിൽ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു സ്നേഹയാത്ര ഒരുക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് യുവജന സമാജം ഗ്രന്ഥശാല ആൻഡ് വായനശാല ചേർന്നുകൊണ്ട്. അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ സീനിയർ സിറ്റിസൺസിനൊക്കെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ താല്പര്യമുണ്ട് എന്ന് ഒരിക്കലെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ കൂട്ടുകാരുമൊത്ത് പുറത്തു പോകണം എന്നൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും പോകാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒക്കേഷൻ ആയിരിക്കും ഈ 1 അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രിപ്പ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. 9747125853.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

ഈ സെപ്റ്റംബർ മാസം ദാ ഇങ്ങനെ എൻഡിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പുറത്തൊക്കെ ജോലി ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളായാലും ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു സമയം എന്ന് പറയുന്നതാണ് ഈ ഒക്ടോബർ മാസവും നവംബർ മാസവും ഒക്കെ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ലോങ് ലീവുകൾ വരാൻ ചാൻസുകൾ ഉള്ള രണ്ട് മാസങ്ങളാണ് ഈ ഒക്ടോബറും നവംബറും എന്ന് പറയുന്നത്. അതായത് ഒക്ടോബർ മാസത്തിൽ നമുക്ക് പൂജാ ഹോളിഡേയ്സ് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കായാലും ജോലി ചെയ്യുന്നവർക്കൊക്കെ ആയാലും കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ അവധി കൂടുതൽ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നവംബറിലേക്ക് വരുമ്പോഴത്തേക്കും ദീപാവലി വരുന്നൊരു സമയമുണ്ട്. അപ്പോൾ പുറത്തുള്ള ആളുകൾക്കൊക്കെ കുറച്ച് ലോങ് ഡേയ്സ് ലീവ് കിട്ടുന്ന സമയങ്ങളാണ്. അപ്പം ഈ ഒരു സമയങ്ങളിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ ഭയങ്കര തിരക്ക് അനുഭവപ്പെടാറുണ്ട്. മുൻകൂട്ടി നമ്മൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ആ ഒരു സമയവും ആകുമ്പോഴത്തേക്കും, അതായത് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ലീവുകളൊക്കെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് സീറ്റുകൾ കിട്ടാതെ വരാറുണ്ട്. ആൻഡ് നമ്മൾ ഇരട്ടി ചാർജ് കൊടുത്ത് നമ്മൾ ട്രാവൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമയത്ത് അതായത് ഈ പൂജ ദീപാവലി സമയങ്ങളിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബസ്സുകളൊക്കെ നമ്മുടെ KSRTC ഇതായിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി സർവീസുകൾ കൂട്ടി തന്നിട്ടുണ്ട്. അതായത് ഒക്ടോബർ 14th മുതൽ നവംബർ 14th വരെയായിട്ട് നമ്മുടെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ നഗരങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസുകൾ കൂട്ടിയിട്ടുണ്ട് എന്നൊരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നോക്കുവാണെങ്കിൽ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, നിലമ്പൂർ, പൊന്നാനി, എറണാകുളം, ചങ്ങനാശ്ശേരി, പാല, ആലപ്പുഴ, കൊല്ലം, പുനലൂർ, കൊട്ടാരക്കര, ചേർത്തല, ഹരിപ്പാട്, കോട്ടയം, അടൂർ, കണ്ണൂർ, പയ്യന്നൂർ, അതുപോലെ കാഞ്ഞങ്ങാട്, തിരുവനന്തപുരം എന്നിങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേക്ക് എക്സ്ട്രാ സർവീസുകൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്ര എക്സ്ട്രാ സർവീസുകൾ ആഡ് ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്പർ ഓഫ് ബസ്സസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് ഇരിക്കരുത്. കാരണം ഒരുപാട് പേര് ഈ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. കുറച്ച് ലോങ് ലീവ് വരുമ്പോഴത്തേക്കും വീട്ടിലൊക്കെ വന്ന് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. സോ നമ്മുടെയൊക്കെ ലീവ് ഒന്ന് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ട് ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ KSRTC ബസ്സിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ www.keralaRTC.com എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ KSRTC നിയോ OPRS ആപ്പ് വഴിയും നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ നമുക്ക് വാട്സപ്പ് ത്രൂവും ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഇങ്ങനെയാണ്: 944-7-0-7-1-0-2-1 9-4-4-7-0-1. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ മക്കളൊക്കെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരാനായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മുടെ KSRTC ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക സർവീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ ലീവൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ എന്നൊന്ന് റിമൈൻഡ് ചെയ്തേക്കൂട്ടോ. ഇതൊക്കെ പറഞ്ഞുതരാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ എന്നാലും മോർണിംഗ് മോജോ ആണ് കൂടിയുള്ളത്. RJ കുട്ടിയാണ് കീപ്പ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90.9 ആടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അതെ, റെഡി ആയില്ലേ?
1: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
1: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് ഒരു മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

യെസ് വി ആർ ബാക്ക് ഹോൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജയിലിക്കുട്ടി. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് ഇങ്ങനെ കണ്ണോടിച്ച് നോക്കുമ്പോഴത്തേക്കും സമയം ഇതാ 9 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനായിട്ടുള്ളൊരു സമയമായിരിക്കുകയാണ് എന്നുള്ളത്. പക്ഷേ ബൈ പറയുന്നതിന് മുൻപ് എനിക്ക് ഒരു കാര്യം റിമൈൻഡ് ചെയ്യാനായിട്ടുണ്ട്. ഇന്ന് സെപ്റ്റംബർ 28 ഒരു പ്രത്യേകത ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റർനാഷണൽ ഡേ ഫോർ യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ എന്നുള്ളത്. സോ അറിവുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ നേടാൻ നമുക്കെല്ലാവർക്കും അവകാശമുള്ള ഒരു ദിവസമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. അറിവെന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടാനുള്ളതല്ല, അതെല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കേണ്ട ഒരു വെളിച്ചമാണ് എന്ന് നമ്മൾക്ക് ഓർക്കേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. സോ എനിക്ക് റിമൈൻഡ് ചെയ്യാനുള്ളത് ശരിയായ വിവരങ്ങൾ സമയത്തിന് അറിയുക എന്നതും, അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അത് മാത്രം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിലൂടെ പ്രചരിക്കാതിരിക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അറിവുള്ള ഒരു സമൂഹമാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സമൂഹം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു പ്രാധാന്യം ആരും മറക്കാതിരിക്കുക. ആ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഉള്ളിലെടുത്തുകൊണ്ട് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ഫേക്ക് ന്യൂസസൊക്കെ പബ്ലിഷ് ആവാൻ അതുപോലെ തന്നെ പ്രചരിക്കാനൊക്കെ ഒത്തിരി ചാൻസുകൾ കൂടുതലുള്ള സമയമാണ്. സോ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതാ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ഒരുപാട് അപ്ഡേഷൻസ് വിശേഷങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല മൺഡേ ആശംസിക്കുകയാണ്. ഇന്നത്തെ ഒരു വീക്ക് കളർഫുള്ളായിട്ട് മുന്നോട്ട് പോകട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടിയുമായിട്ട് ആർ ജെ ശ്രീശാന്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ആർ ജെ ശ്രീശാന്തിലേക്ക് ഞാൻ കൈമാറുന്നതിന് മുൻപ് വൺസ് അഗൈൻ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ. വിഷയത്തിൽ ഇറ്റ്സ് മീ ആഴ്ചയിലേക്ക് ടീ സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ engineers and builders. Contact 944-771-7171.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand ന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട. റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
2: ഹുണത്തെ ആചാ സജനാ തേരി യാദ് സതാവേ, ടോലി ടോൽ ബജാവേ, ഹീത് ഖുഷി ദേഗാവേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പ്രതിരോധമാണ് ജീവന്റെ കാവൽ, അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ വിപത്ത്. നമ്മുടെ വളർത്തുമൃഗങ്ങളെയും ഒപ്പം സമൂഹത്തെയും സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. September 28 ലോക റാബിസ് ദിനത്തിൽ പേവിഷബാധയെ പ്രതിരോധിക്കേണ്ടതിന്റെ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദ് എത്തുന്നു ലൗഡ് സ്പീക്കറിൽ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം.

0: Yes, once again we are back on Radio 1 Day with me RJ Srishant on Astray IFM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എല്ലാവരും നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ എത്തുന്ന ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് സുനീഷ്.
0: സുനീഷ് ചേട്ടാ വീട് അടുത്തന്നെയാണ്?
1: അവിടെ അടുത്തന്നെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, അങ്ങനെ പോകുന്നു.
0: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകും?
1: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകും.
0: ഓക്കെ, അതുപോലെ ഇന്നും പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ ഓക്കെ.
0: ശരി, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു ഡ്രൈവറാണ്.
0: ഇപ്പൊ ഡ്രൈവറാണ്,
1: ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നു.
0: ഓട്ടോ ഓടിക്കുക?
1: അതെ.
0: ഓക്കെ, അപ്പൊ നമ്മുടെ പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുകി പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ?
1: അതെ അതെ.
0: എത്ര നാളെ ഓടിക്കുന്നുണ്ട് വണ്ടി?
1: ഒരു 10-12 വർഷമായി.
0: ഓക്കെ, 10-12 വർഷമായി. അപ്പൊ എന്തുകൊണ്ട് ഈ ഓട്ടോ ഫീൽഡ് തന്നെ തെരഞ്ഞെടുത്തത്?
1: ഓട്ടോ ഫീൽഡ് തെരഞ്ഞെടുത്ത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല. നമുക്ക് പണ്ട് ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു. സാധാരണപ്പെട്ട ഒരു ഇടപഴകാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു മേഖലയായിരുന്നു. സാധാരണക്കാരെ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നു. അതുകൊണ്ട് അതിന് ഞാൻ ഈ ജോലി തെരഞ്ഞെടുത്തു.
0: സന്തോഷമാണ്.
1: അതെ.
0: ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ 10-12 വർഷമായിട്ട് ഇപ്പം എന്താണ് ഓട്ടോ ഫീൽഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓട്ടോ ചേട്ടന്മാരെ പരിചയപ്പെട്ടപ്പോഴേ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ്. അപ്പം ഇവിടെ എങ്ങനെ ഓട്ടോ കിട്ടുന്നുണ്ടോ?
1: ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോ കിട്ടുന്നത്. എല്ലാവരും അത്യാവശ്യം വിളിക്കുന്നുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ ഓടി പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല,
0: സ്റ്റാൻഡിപ്പോ ഓടുകയാണോ അതോ ഫോൺ കോൾ ഓട്ടോണോ?
1: ഫോൺ കോൾ ഓട്ടോണോ മൊത്തം. അവരെ ഓരോരുത്തർ വിളിക്കുന്ന ഓട്ടോ മാത്രമാണ് പോകുന്നത്.
0: ഓക്കെ, ശരി ശരി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ഓട്ടോ ഫീൽഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞത് പോലെ ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാരായിട്ട് പുതിയ പുതിയ ആൾക്കാരുടെ പരിചയപ്പെടാനും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു അനുഭവ സമ്പത്ത് പുതുക്കാനും പെടുന്ന ഒരു മേഖലയാണല്ലോ. അപ്പം 12 വർഷമായിട്ട് ഇപ്പൊ ഈ ഫീൽഡ് വർക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം ഈ ഒരു ഫീൽഡ് നൽകിയിട്ടുണ്ടോ?
1: അങ്ങനെയൊക്കെ നോക്കുക, ഒരുപാടുണ്ട്. ഇതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. നമ്മൾ ആക്സിഡന്റ് കേസുകളൊക്കെ എടുത്തോണ്ട് പോയിട്ട് പിന്നെ ഒരിക്കൽ പോലും കണ്ടിട്ട് അവർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത അവസ്ഥകളുണ്ട്. നമ്മൾ കണ്ടിച്ചിരിക്കുവരും ചെയ്യാത്ത
0: അവസ്ഥ
1: ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. അതൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി വരുമെന്ന സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു വീഴ്ചകളൊക്കെ വരുമ്പോൾ നമ്മളെ സഹായിക്കാനും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടു വശങ്ങളും നമ്മളെ ഈ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ശരി, അപ്പൊ നമ്മളെ കരുതി നമ്മുടെ പുലമൺ ജംഗ്ഷനിലെ ഡ്രൈവറായ സുനീഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ ആരെങ്കിലും പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരും ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771771.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാക്കുകൾക്കപ്പുറമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം. അവർ നൽകുന്ന ആ സ്നേഹത്തിന് നമ്മൾ നൽകേണ്ടത് അല്പം കരുതലും കൃത്യമായ വാക്സിനേഷനുമാണ്. പേവിഷബാധയെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ സ്നേഹബന്ധം നമുക്ക് സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കാം. ഇന്ന് സെപ്റ്റംബർ 28 വേൾഡ് റാബിസ് ഡേ.

0: നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഡ്രൈവറായ സുനീഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ഞാൻ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ ഇങ്ങനെ റേഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൈഫിൽ ഒരു തവണയെങ്കിലും അവർക്കൊക്കെ ഒരു വലിയ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് ആൾക്കാരൊക്കെ പറ്റിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
1: അങ്ങനെ ആരും പറ്റിച്ചിട്ടില്ല.
0: അടിപൊളി, നമ്മളെയും പഠിച്ചിട്ടില്ല, നമ്മളും പഠിച്ചിട്ടില്ല. അതൊരു വലിയ ഫ്രീ സെൻറ്റേവ് ആണ് കേട്ടോ. ശരി, അപ്പൊ ഇങ്ങനെ 12 വർഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകണല്ലേ?
1: ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു.
0: ശരി ശരി, ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഈ ഒരു ഫീൽഡ് വീണോ തോന്നിയിട്ടുണ്ടോ?
1: അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടൊന്നും ഇല്ല. പിന്നെ ചില സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. നമ്മൾ ഒരുപാട് ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ചിലപ്പോൾ പൈസ അന്ന് കാണത്തില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ പ്രയാസമൊക്കെ ഉണ്ട്. നമ്മൾ 100 ആവശ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അത്രേ ഉള്ളൂ.
0: പാർട്ട് ഓഫ് ഗെയിം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഭാഗമാണല്ലേ?
1: അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, അതിനൊന്നും ഒരു കാര്യമില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ 12 വർഷമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പൊ എന്തായാലും മുൻപോട്ടും സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്ന് പരിചയപ്പെട്ടത് എനിക്കും സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് കഴിഞ്ഞ 12 വർഷമായിട്ട് ഓട്ടോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവറായ സുനീഷ് ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രിയ FM.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണ അവസരം, ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആർ ബാക്ക് ഓൺ റേഡിയോ 1 TV വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇതപ്പോൾ ഇന്നലെ നമ്മളങ്ങനെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേര് എങ്ങനെയാണ്?
1: മാളു.
0: മാളു, മാളു ചേച്ചി വീട് അടുത്ത് തന്നെയാണോ?
1: അതെ അതെ.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഹസ്ബൻഡ്, രണ്ട് കുട്ടികൾ.
0: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകും?
1: ഹാപ്പി.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാൾ ആറിൽ പഠിക്കുന്നു, ഒരാൾ നേഴ്സറി പഠിക്കുന്നു.
0: കൊച്ചുകുട്ടി?
1: കൊച്ചുകുട്ടി.
0: ഓക്കെ, എങ്ങനെ പോകുന്നു ടോട്ടലി ജീവിതമൊക്കെ?
1: ഹാപ്പി.
0: ഹാപ്പിയാണ്, സന്തോഷമാണ്.
1: അതെ അതെ.
0: ഓക്കെ, അതുപോലെ ഇന്നും പോകാൻ സാധിക്കട്ടെ കേട്ടോ. ശരി, അപ്പോൾ എന്താ ചെയ്യുന്നത്?
1: ടീച്ചർ ആയിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല.
0: അധ്യാപിക ആയിരുന്നു?
1: അതെ.
0: ശരി, അപ്പം ഇപ്പൊ വർക്ക് ചെയ്ത് എന്താ?
1: കുട്ടിയെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട്.
0: ഓക്കെ, കുട്ടി ചെറുതാണ്, അപ്പം നമുക്ക് അതിനെ കുട്ടിയെ നിർത്തിക്കൊണ്ട് ജോലിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ?
1: അതെ അതെ.
0: ശരി, ഓക്കെ, അപ്പം എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു അധ്യാപന ജീവിതമൊക്കെ?
1: സൂപ്പർ ആയിരുന്നു.
0: അടിപൊളിയാണ്.
1: അടിപൊളി.
0: എന്തുകൊണ്ടായി ഈ ടീച്ചിങ് ഫീൽഡ് ചൂസ് ചെയ്തത്?
1: അത് നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ട്, കുട്ടികളെ നോക്കാനും അവരുമായിട്ടുള്ള ഇന്ററാക്ട് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്,
0: അതുകൊണ്ട് ചൂസ് ചെയ്താണ്. എങ്ങനെയുള്ള ടീച്ചറാണ്? സ്ട്രിക്റ്റ് ടീച്ചറാണോ അതോ ലിബറൽ ആയ ഭയങ്കര പിള്ളേരെ മനസ്സറിയുന്ന ഭയങ്കര
1: ഫ്രണ്ട്ലി
0: ഫ്രണ്ട്ലി ടീച്ചർ?
1: അതെ അതെ.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴേ ഇപ്പം കാലഘട്ടത്തിന്റെ വ്യത്യാസം കാണുന്നുണ്ട്. അതായത് പഴയ ടീച്ചേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വടി ആയുധമാകാത്ത അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സറിയുന്ന അവരുടെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സ് ആണ്. പഴയ ടീച്ചേഴ്സ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, പേടിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ?
1: ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാ ഫ്രണ്ട്ലി ടീച്ചേഴ്സും കുട്ടികളും ഹാപ്പി ആയിട്ട്.
0: ഓക്കെ, ശരി. അപ്പൊ വടി എടുക്കത്തില്ല?
1: ഇല്ല ഇല്ല.
0: ടീച്ചറിന്റെ ഒരു അഭിപ്രായം വടി എടുക്കാൻ തെറ്റാണെന്നാണോ?
1: അതെ, പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
0: വടി എടുത്ത് പേടിപ്പിക്കണം?
1: വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല.
0: അതിന്റെ ആവശ്യം. ഓക്കെ, ശരി ശരി. അപ്പൊ എന്നാലും നമ്മളങ്ങനത്തെ ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് അധ്യാപിക ആയിരുന്ന മാലു ടീച്ചറിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക്

0: Yes, once again we are back on Radio 1T with me RG Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്താണ് നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: ജിത്തു.
0: ജിത്തു, അടിപൊളി ക്യൂട്ട് നെയിം ഒക്കെ ആണ്. ജിത്തു, വീട് എവിടെയാണ്?
1: അടുത്ത്
0: തന്നെയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മ, ഞാൻ, ചേച്ചി,
0: എല്ലാരും ഹാപ്പിയായിട്ട്
1: പോകും.
0: ഓക്കെ, അടിപൊളി. ശരി, അപ്പൊ ജിത്തു എന്താ
1: ചെയ്യുന്നത്?
0: ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ശരി, അപ്പം ഭാവിയിൽ ഒരു നല്ല ഗ്രാഫിക് ഡിസൈനർ ആവാനുള്ള പ്ലാൻ ആണോ?
1: VFX ഉം
0: ഗ്രാഫിക് ഡിസൈനിങ് നോക്കണം അല്ലേ? ശരി, അപ്പം VFX എന്ന് പറയുമ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണ് മെയിൻലി നോക്കുന്നത്. ശരി ശരി, ഓക്കെ. ശരി, അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഒക്കെ ചൂസ് ചെയ്തേ?
1: പണ്ടോട്ടെ വീഡിയോസ് ഒക്കെ കിട്ടിയുന്നുണ്ട്, ഒരു ഫീൽഡോട്ടാ താല്പര്യം. എങ്ങനെയാ നോക്കിയത്?
0: മുമ്പോട്ട് പോകാൻ താല്പര്യം ഉണ്ടല്ലേ? അപ്പം ഈ ഒരു ഫീൽഡിലെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാ?
1: ഇപ്പം കുറെ കമ്പനീസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് അഡ്വർടൈസ്മെന്റും ഒക്കെ ഉണ്ടായത് നമുക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നോക്കിയാൽ ആ ഒരു പ്ലാനിലെ ചെന്ന് ജോയിൻ ചെയ്തത്. അതായത് കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ അറിവില്ല ചെന്നത്. അങ്ങനെ ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്,
0: നന്നായിട്ട് പോകുന്നുണ്ട്,
1: എല്ലാം പഠിക്കാനും ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ജിത്തുവിന്റെ?
1: ആഗ്രഹം നല്ലൊരു കമ്പനി ജോയിൻ ചെയ്യണം, നല്ലപോലെ വർക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ.
0: ഏതൊരു ചെറുപ്പക്കാരന്റെയും ആഗ്രഹം, ടിപ്പിക്കൽ ആഗ്രഹം അല്ലേ?
1: അത് തന്നെ, കുടുംബം നല്ലത് നോക്കണം, ഹാപ്പി ആയിട്ട് ജീവിക്കണം.
0: തീർച്ചയായിട്ടും ആദ്യം ലൈഫിൽ കുറച്ച് പൈസ വേണം. ആ പൈസക്ക് വേണമെങ്കിൽ ഒഫ്കോഴ്സ് ഒരു നല്ല ജോലി വേണം, ജോലി കിട്ടണം, ശേഷം ഫാമിലി ഒക്കെ നന്നായിട്ട് ഹാപ്പി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകണം. ലൈഫ് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസയും കുറച്ച് ആൾക്കാരൊക്കെ സന്തോഷമായിട്ട് കൂട്ടത് വേണം അല്ലേ?
1: അതെ,
0: തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പാണ്.
1: അതെ,
0: ഭാവിയിൽ നല്ലൊരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് മാറട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ശരി, അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം. ലൈഫൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ.
1: ഓക്കെ,
0: എന്തായാലും നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പൊ പരിചയപ്പെട്ടത് ഗ്രാഫിക് ഡിസൈനറായ ജിത്തുവിനെയാണ് കേട്ടോ. അത് ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പ്രതിരോധമാണ് ജീവന്റെ കാവൽ, അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ വിപത്ത്. നമ്മുടെ വളർത്തുമൃഗങ്ങളെയും ഒപ്പം സമൂഹത്തെയും സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. September 28 ലോക റാബിസ് ദിനത്തിൽ പേവിഷബാധയെ പ്രതിരോധിക്കേണ്ടതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദ് എത്തുന്നു ലൗഡ് സ്പീക്കറിൽ. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ RJ അനാമികയോടൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astra FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേര് എങ്ങനെയാണ്?
1: രജനി.
0: രജനി ചേച്ചി വീടടുത്ത് തന്നെയാണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ചേട്ടനുണ്ട്, രണ്ട് മക്കളുണ്ട്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഓക്കെ, ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ കേട്ടോ. ശരി, അപ്പം എന്താ ചെയ്യുന്നത്?
1: തൊഴിലുറപ്പിന് പോവാ.
0: തൊഴിലുറപ്പിന് പോവാണ്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
1: ജോലിയൊക്കെ നല്ലതാണ്.
0: നന്നായിട്ട് പോകുന്നുണ്ട്?
1: നന്നായിട്ട് പോകുന്നുണ്ട്.
0: അപ്പൊ നിങ്ങളുടെ വേതനം ഒക്കെ കൂടിയിട്ടുണ്ടോ? ഇപ്പൊ എത്ര രൂപയാ ഒരു ദിവസത്തെ വേതനം?
1: 401 രൂപ.
0: 401 ആക്കി അല്ലേ? 380 എന്തായിരുന്നു കൈ?
1: 360.
0: 360 ആയിരുന്നു അല്ലേ? ഇപ്പൊ കൂടിയിട്ടുണ്ട്. 401 ആക്കിയിട്ടുണ്ട്. അടിപൊളി അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ജോലിയൊക്കെ ഉണ്ടോ? തൊഴിൽ കൂട്ടിയിട്ടുണ്ടോ?
1: ഇല്ല, ഞങ്ങൾക്ക് ജോലി കുറവാണ്.
0: കുറവാണ്. ഓക്കെ, ശരി ശരി. അപ്പൊ നാട്ടിലൊന്നും ആൾക്കാർ ജോലി പറമ്പിൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ല? എന്താ, തൊഴിലുറപ്പ് ചേച്ചിമാരെ ഇഷ്ടമല്ലേ അവർക്കാർക്കും?
1: അത് ഇപ്പം ആരും അങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല. കാട് കയറി കിടക്കുന്ന ആയതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല.
0: ചെയ്യിപ്പിക്കുന്നില്ല. അപ്പം തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ നല്ല സ്ട്രിക്റ്റ് ആണെന്ന് കേൾക്കാറുണ്ട്. അതായത് നമ്മൾ പഴയ കോമഡി സ്റ്റാർ സ്കിറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, കുറെ ചേച്ചിമാര് അവിടെ പോയിരുന്ന് വർത്തമാനം പറയുകയും കഴിക്കുകയും എന്താണ് നാട്ടിലെ വിശേഷമൊക്കെ പറഞ്ഞ് ഇരിക്കുന്നതൊക്കെ ചിത്രമായിരുന്നു തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ പണ്ടുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ?
1: ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ രാവിലെ ചെന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ അളന്നായിരുന്നു ജോലി ചെയ്യണം. 12 മണി 1 മണിയാവുന്നുള്ള വരെ ജോലിയാ. ജോലി കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞ് ജോലിയാ.
0: ഉച്ച കഴിഞ്ഞ് ജോലിയാണ്?
1: ഉച്ച കഴിഞ്ഞ് ജോലിയാ.
0: ഉറങ്ങാൻ പറ്റാറുണ്ടോ?
1: ഇപ്പൊ ഉറക്കമില്ല.
0: ഉറങ്ങാൻ പറ്റാറില്ല?
1: ഇല്ല.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു പഴയ ഒരു ചിന്തയുണ്ടായിരുന്നു, അതായത് ഈ തൊഴിലുറപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി വരുന്ന സ്ഥലമാണെന്ന് ശിശുമാരൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, സ്ട്രിക്റ്റ് ആണ്. ജോലി കൃത്യമായിട്ട് ചെയ്യും അല്ലേ? അതൊരു തെറ്റായ ചിത്രമാണ്.
1: ഇപ്പൊ അങ്ങനല്ല, ഉറങ്ങാനുള്ള സമയമില്ല.
0: സമയമില്ല?
1: സമയമില്ല.
0: ജോലി കൂടുതലുണ്ടല്ലോ?
1: കൂടുതലുണ്ട്. അളവ് കൂടുതലാണ്. ജോലി ചെയ്ത് തീർക്കണം.
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കഷ്ടപ്പെട്ട് മുൻപോട്ട് ജോലി ചെയ്ത് പോകണല്ലേ? ശരി. അപ്പൊ എന്നാലും മുൻപോട്ട് ഇതുപോലെ ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ശരി.
0: ഇന്ന് പരിചയപ്പെടുത്തൽ എനിക്ക് സന്തോഷം. ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലത്തെ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുന്നത് രജനി ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരും ആവശ്യമായവർക്ക് ഒരു മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാക്കുകൾക്കപ്പുറമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം. അവർ നൽകുന്ന ആ സ്നേഹത്തിന് നമ്മൾ നൽകേണ്ടത് അല്പം കരുതലും കൃത്യമായ വാക്സിനേഷനുമാണ്. പേവിഷബാധയെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ സ്നേഹബന്ധം നമുക്ക് സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാം. ഇന്ന് സെപ്റ്റംബർ 28 വേൾഡ് റാബിസ് ഡേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ പ്ലേ ചെയ്ത് തരാം. ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474-291-9090-4-2-9-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524909095269409. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ നമ്മൾ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ഒക്കെയാവും. എന്തായാലും ആ ഒരു ലക്കി വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇന്ന് സെപ്റ്റംബർ 28 സംഗീത ലോകത്തെ ആ മാന്ത്രിക ശബ്ദത്തിൻ്റെ നമ്മുടെ എല്ലാമെല്ലാമായ ലതാജിയുടെ ജന്മവാർഷികമാണല്ലേ ഇന്ന്. സ്നേഹിക്കാനും സങ്കടപ്പെടാനും കൊതിക്കാനും ഒക്കെ ലതാജിയുടെ ആ ഒരൊറ്റ ശബ്ദം മാത്രം മതിയായിരുന്നു നമുക്ക്. കാലം എത്ര കഴിഞ്ഞാലും എത്രയൊക്കെ പുതിയ പുതിയ പാട്ടുകൾ വന്നാലും ലതാജിയുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയോ അറിയാതെ ഒരു കുളിർമഴ പെയ്യും അല്ലേ. അപ്പോൾ എന്തായാലും ലതാജിയുടെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജിയ

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: യാസിത് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, RG സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
5: ഹലോ,
4: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ഓക്കെ. ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട്
5: വിശേഷം?
4: അംഗൻവാടിയിലാണ്. മക്കളൊക്കെ ഉറങ്ങിയോ? ഉറങ്ങാൻ ടൈം ആയോ?
5: ഇന്ന് ടൈം ആയില്ല, ഇന്ന് പാട്ട് കേട്ട് കളിച്ചും തിരിച്ചൊക്കെ ഇരിക്കുവാണ്.
4: അതെ അല്ലേ?
5: സംസാരം കേട്ടപ്പോഴേ ഇവിടെ ഒരാള് പറഞ്ഞു, സുൽത്താന ചേച്ചി ആണല്ലോ.
4: ആരാ, ശ്രേയക്കുട്ടിയാണോ?
5: അതെ.
4: എന്തേ ആളവിടെ?
5: ആളെന്റെ കൂടെ ഉണ്ട്.
4: എനിക്ക് കൊറേ

0: മോളെ എനിക്ക് പാട്ടൊക്കെ പാടി തരാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു, ഇന്ന് എനിക്ക് പാട്ട് പാടി തരത്തില്ലേ?
1: പാട്ട് പാടി തരും മോള്. നാലു വരി പാട്ട് ഞാൻ രാവിലെ പഠിപ്പിച്ചതാണ്. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം എല്ലാരും.
0: അതൊക്കെ ക്ഷമിക്കും. ശ്രേയക്കുട്ടി മാത്രമാണോ ഒറ്റയ്ക്ക് പാടുന്നത്, അതോ ശാന്ത ചേച്ചി ഉണ്ടോ?
1: ഞാനും കൂടെ ഇന്ന് പഠിപ്പിച്ച വരികളാ മോളെ. അപ്പം ഞാനും കൂടെ
0: ആണല്ലേ. എങ്കിൽ തുടങ്ങിക്കോ
1: മോള്. പാടിയാ പാടിക്കണേ. നിന്നെ സ്നേഹിച്ചോരെല്ലാരും പോകും, നിന്നെ ദ്രോഹിച്ചോരെല്ലാരും പോകും, നീയും പോകും ഈ ഭൂമിയിൽ നിന്നും. ഒന്ന് കണ്ടാൽ നിന്റെ ആലെന്താ, ഒന്ന് പുഞ്ചിരി തൂകിയാലെന്താ, ഈ മിണ്ടലും പുഞ്ചിരി മാത്രമേ മണ്ണിൽ ബാക്കി. ഈ പുഞ്ചിരി മിണ്ടലും മാത്രമേ മണ്ണിൽ ബാക്കി. ഒന്ന് കണ്ടാൽ നിന്റെ ആലെന്താ, ഒന്ന് പുഞ്ചിരി തൂകിയാലെന്താ, ഈ മിണ്ടലും പുഞ്ചിരി മാത്രമേ മണ്ണിൽ ബാക്കി. ഈ മിണ്ടലും പുഞ്ചിരി മാത്രമേ മണ്ണിൽ ബാക്കി.
0: ഇവിടെ ശാന്ത ചേച്ചി പാടുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ശ്രേയക്കുട്ടി പാടുന്നൊന്നുമില്ല, ചുമ്മാ പാടുവെന്ന് പറയുക.
1: ശ്രേയക്കുട്ടി പാടി
0: ആണോ?
1: കേൾക്കാനില്ലായിരുന്നു.
0: അതെ അല്ലേ? ഓക്കെ.
1: അപ്പൊ എന്റെ മടിയിൽ കയറി ഇരിക്കുവായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു
0: അവിടുത്തെ. ഹലോ,
1: ഭയങ്കര
0: അവിടുത്തെ വില്ലത്തി ശ്രേയക്കുട്ടിയാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
1: കുഞ്ഞിക്കവിൾ മേഘമേ എന്നുള്ള പാട്ട് കേൾക്കണം മോളെ.
0: കുഞ്ഞിക്കവിൾ മേഘമേ എന്ന പാട്ടാണ്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
1: എന്റെ ചേട്ടന്റെ കൊച്ചുമോടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. ഇഖ കുട്ടി, ഇക മോള്.
0: ഇഖ. ഓക്കെ ഓക്കെ. അപ്പൊ ശാന്ത ചേച്ചിയുടെ ചേട്ടന്റെ മകളുടെയോ?
1: കൊച്ചുമോടെ. ചേട്ടന്റെ കൊച്ചുമകളുടെ.
0: കൊച്ചുമകളുടെ പിറന്നാളായിരുന്നു ഇന്നലെ. അപ്പം ഇസ കുട്ടി അല്ലേ? ഓക്കെ. അപ്പൊ ഇസക്കുട്ടിക്ക് വേണ്ടിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ.
1: ഇസക്കുട്ടിക്ക് മാത്രമായിട്ടല്ല, എന്റെ അംഗൻവാടിയിലെ എല്ലാ മക്കൾക്കും പിന്നെ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്.
0: ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ, താങ്ക് യു. പാട്ട് കൊള്ളായിരുന്നു മോളെ.
0: പിന്നെ നന്നായിട്ട് പാടി. അതെല്ലേ? ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് കുഞ്ഞിക്കവിൾ മേഘമേ എന്ന പാട്ടാണ്. അതും പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ ചേട്ടന്റെ കൊച്ചുമകളായിട്ടുള്ള ഇസക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ എന്നാലും ഇസക്കുട്ടിക്ക് വേണ്ടിയിട്ട് എന്റെ പേരിലും മാസ്റ്റർ എഫ് എം 90 പേരിലും ശാന്ത ചേച്ചിയുടെ പേരിലും ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കാണ്. ഒരുപാട് വർഷം മൂക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചും ആ ഒരു തമാശയോടുകൂടിയൊക്കെ ഇങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇസക്കുട്ടിക്കും അതുപോലെ തന്നെ ചേച്ചിയുടെ അംഗൻവാടിയിലെ എല്ലാ കുഞ്ഞു കുഞ്ഞു മിടുക്കന്മാർക്കും മിടുക്കുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ. ആശാൻ എന്ന സിനിമയിൽ സൂരജ് സന്തോഷ് സാർ പാടി ആൻഡ് വിനായക് ശശികുമാർ സാർ വരികൾ എഴുതി, ജോൺ പോൾ ജോർജ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കുഞ്ഞിക്കവിൾ മേഘമേ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ചേച്ചിക്കും അംഗൻവാടിയിലെ കുരുന്നുകൾക്കും നമ്മുടെ ഇസക്കുട്ടിക്കും വേണ്ടിയിട്ട് ഉറപ്പായിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നു ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്തു, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് എബ്രഹാം ഓസ്ലറിലെ പൂമാനമേ വെച്ച് തരുമോ? ഇത് എന്റെ ഭർത്താവായ ഉദയകുമാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചിന്നു ചേച്ചിയുടെ എല്ലാമായി ഉദയകുമാർ ചേട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിൽ മോഡിഫൈ ചെയ്ത് വീണ്ടും നിറക്കൂട്ട് എന്ന സിനിമയിലെ പാട്ടായിരുന്നു. അത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് ജനപ്രീതി കുറച്ചും കൂടി നേടിയത് നമ്മുടെ എബ്രഹാം ഓസ്ലർ എന്ന സിനിമ റിലീസായതിന് ശേഷമാണല്ലേ. അപ്പോൾ ഈ ഒരു പാട്ട് പാടിയത് നിതിൻ കെ ശിവയാണ്. ആൻഡ് ഇതിൽ നിന്ന് വരികൾ എഴുതിയത് പൂവച്ചൽ കാദർ സാറാണ്. ആൻഡ് മ്യൂസിക് കമ്പോസ് ചെയ്തത് ശ്യാം സാറാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0-0-4-2-9-1-9-0-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 കൊണ്ടതാണ് ടു ദ നമ്പർ 9526490909052649. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, ee onathinu veettil furniture o adu Malaysian trip o?
3: Ee paranjathu rendu orumich aayalo.
2: Orumich aayittano.
4: Nemus Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
2: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരും ആവശ്യമായവർക്ക് ഒരു മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: യാസിബ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
3: സരിത, വെട്ടിക്കവല.
2: സരിത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
3: ഇങ്ങനെയൊക്കെ പോന്നു,
2: ഇങ്ങനെയൊക്കെ പോന്നു. എന്തോ ഒരു വിഷമം ഉള്ള പോലെ.
3: ഒരു വിഷമവും ഇല്ല.
2: ഒരു വിഷമവും ഇല്ല. ഓക്കേ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടിൽ രണ്ട് മക്കള്.
2: മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
3: മോള് 8-ലും മോള് 2-ലും.
2: ഓക്കേ, അപ്പൊ ഇന്ന് ക്ലാസ്സിനൊക്കെ പോയി കാണുമല്ലോ?
3: ഇന്ന് പോയി.
2: ആണല്ലേ, ഓക്കേ. അപ്പൊ
3: ഞാനൊരു പാട്ട് പാടിക്കോട്ടെ?
2: പിന്നെന്താ പാടിക്കോ,
3: നല്ലൊരു പാടി നോക്കാം.
2: ഓ, പാടിക്കോ.
3: ഒരു പുഷ്പമാൽ നിരിമുനയാരുടേതാവാം,

0: എന്നും സന്ധ്യതങ്ങളോനം മൗനം. ഹലോ,
1: കൊള്ളാലോ, നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ. ആ
0: ഞാനൊരു സർജറിയാ കഴിഞ്ഞിട്ട് ഇരിക്കുവാ.
1: അതെയല്ലേ, ഓക്കെ.
0: അപ്പൊ അതുകൊണ്ടാ ഞാൻ തിടുക്ക പാടിയത്.
1: ആണല്ലേ, ഓക്കെ. അപ്പൊ ഇപ്പൊ എല്ലാം സുഖം പ്രാപിച്ചോ? ഓക്കെ ആയോ?
0: രണ്ടു മാസം ആയി. അന്നോട്ടേ വിളിക്കുന്നുണ്ട്, പക്ഷെ കാര്യം നന്നായിട്ട് പറയാം. ഓണം കൊണ്ടാ ആരംഭിക്കുന്നേ.
1: അതെ അല്ലേ. അപ്പൊ ഇപ്പം ഭക്ഷണം മരുന്നൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടോ?
0: ആ രണ്ടു മാസം കഴിഞ്ഞ്.
1: അതെ അല്ലേ. അപ്പൊ എല്ലാം
0: നമ്മളെ നമുക്ക് ഒറ്റ ഉറക്ക പാടാ ഒക്കത്തില്ല കേട്ടോ.
1: അതെയോ, ഓക്കെ. അപ്പൊ എന്താ
0: പാടിയത്?
1: ഓക്കെ, എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അസുഖമൊക്കെ മാറട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
0: എനിക്ക് ദീപസ്തംഭം മഹാചരിത്തിലെ സിന്ദൂര സന്ധ്യ എന്നുള്ള ചേട്ടത്തിക്ക് വേണ്ടി കേട്ടോ.
1: ചേട്ടത്തിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും
0: മരിച്ചുപോയി ചേട്ടത്തി, മരിച്ചുപോയി.
1: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് ചേച്ചീനെ മനസ്സില് ചേച്ചിക്ക് വേണ്ടി സ്മരിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സരിത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ദീപസ്തംഭം മഹാശര്യം എന്ന സിനിമയിൽ യൂസഫ് അലി കേച്ചേരി സാർ വരികൾ എഴുതി ആൻഡ് മോഹൻ സിതാര സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് സിന്ദൂര സന്ധ്യ പറയുന്ന ഒരു പാട്ട്. ഈ ഒരു പാട്ടിന്റെ ഫീമെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് ചിത്രാമ്മയാണ്. ആൻഡ് ഓൾസോ മെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് നമ്മുടെ എല്ലാമായ ദാസേട്ടനാണ് കേട്ടോ. അപ്പൊ ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ ചേട്ടത്തിക്ക് വേണ്ടിയിട്ട് ആളിപ്പം മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആൾക്ക് വേണ്ടി ആളെ മനസ്സിൽ ആൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് ചേച്ചി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് സരിത ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശ്രീകുമാർ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ ശ്രീകുമാർ. എനിക്ക് ഉണ്ണിക്കളി ഒരു കഥ പറയാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ഉണ്ണിക്കളി ഒരു കഥ പറയാം എന്ന സിനിമയിൽ നമ്മുടെ എല്ലാമായ ദാസേട്ടൻ പാടി, ബിച്ചു തിരുമല സാർ വരികൾ എഴുതി, ഔസേ പച്ചൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഉണ്ണിക്കളി ഒരു കഥ പറയാം എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. So, we'll come to the number 0474-291-90-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 to the number 9526409090 9526409090. So keep on listening to Astrea FM 90 Nadinuppam Nattarkoppam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Hello, evideya?
4: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
6: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് വിജയ വിവാഹ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും. September 29 ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ 1 വരെ ഷുഗർ, BP, ലിപിഡ് പ്രൊഫൈൽ, ECG, HbA1c പരിശോധനകളും കാർഡിയോളജി കൺസൾട്ടേഷനും സൗജന്യമായി നേടാം. ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് ഈ സുവർണാവസരം. ബുക്കിംഗിനായി വിളിക്കാം 9745006215. വിജയ വിവാഹ ഹോസ്പിറ്റൽ.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: അതെ, റെഡിയായില്ലേ?
6: എങ്ങോട്ടാ?
5: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
6: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. എൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, എൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. എൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
8: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
9: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Продавай шаг. പ്രധാന വാർത്തകൾ. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷാ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണ രേഖ കടന്ന് ആക്രമണം നടത്തിയത്. തുടർച്ചയായ ബോംബ് സ്ഫോടനങ്ങളും മുംബൈ ഭീകരാക്രമണവും സൃഷ്ടിച്ച ആഘാതത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വന്ന ഈ മാറ്റമാണ് പിന്നീട് 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനും 2025 ഓപ്പറേഷൻ സിന്ദൂറിനും വഴിയൊരുക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ 11-ാമത് വാർഷിക യോഗത്തിലും ഇൻവെസ്റ്റേഴ്സ് ഡയലോഗ് 2026 പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. AIIB അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും നയതന്ത്രജ്ഞരും മറ്റു പങ്കാളികളും പങ്കെടുക്കുന്ന വാർഷിക യോഗത്തിൽ AIIBയുടെ ഭാവി പദ്ധതികളും ഭാവിയിലേക്കുള്ള പ്രവർത്തന തന്ത്രവും അവലോകനം ചെയ്യും. രാജ്യത്തെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സമഗ്രമായ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വരുന്ന റാബി സീസന്റെ ഒരുക്കങ്ങളും പ്രധാന മുൻഗണനകളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര കാർഷിക കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ റാബി കാർഷിക സമ്മേളനം 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക ഉൽപാദനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ഫലപ്രദമായ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: ഖരീഫ് കി ഫസൽ കാ കുച്ച് ജഗ ഖരാബ് ഹോനേ കേ ഖത്രേ പൈദാ ഹുവേ കർണാടക നേ ബി സൂഖാ ഡിക്ലെയർ കിയാ ഹൈ മഹാരാഷ്ട്ര നേ ബി ലഗ്ഭഗ് ദോ തിഹായി രാജ്യ മേ ഉനോനേ അപ്നേ ഹാ രാജ്യ കേ സ്തർ പർ സൂഖാ ഘോഷിത് കിയാ ഹൈ മേ ആശ്വസ്ത കർനാ ചാഹതാ ഹു രാജ്യോ കോ ഫസലേ സബ് ജഗ ഖരാബ് നഹീ കൈ ജഗ ബഹുത് അച്ഛി ഹൈ ഫസലേ ലേക്കിൻ ജഹാ ഇസ് തരഹ സൂഖേ കാ സംകട് ഹൈ കം പാനി ഹൈ കേന്ദ്ര സർക്കാർ ആപ്കേ സാത്ത് ഡട് കേ ഖഡീ ഹൈ.
0: രാജ്യത്ത് 100 കോടിയിലധികം ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 60 കോടിയിലധികം പൌരന്മാർക്കുള്ള ആരോഗ്യ സുരക്ഷാ പരിരക്ഷയും 25 കോടി ആളുകൾക്കുള്ള ESIC ആരോഗ്യ സുരക്ഷയും ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നടന്ന വ്യാവസായിക ബന്ധങ്ങളും തൊഴിലും സംബന്ധിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം അടുത്ത മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധിയടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. ഗായിക ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതീയ സംഗീത ലോകത്തിന് ലതാ മങ്കേഷ്കർ നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ വരും യുഗത്തിലും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡൽഹിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. പൊതുസ്ഥലങ്ങൾ അപകട സാധ്യതയേറിയ ഇടങ്ങളായി മാറാൻ അനുവദിക്കാനാവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിലെ പ്രതികളായ ബസ് കണ്ടക്ടറെയും ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാമെന്നതാണ് സേവാ സങ്കൽപ്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
3: രാജ്യത്തെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റമായ നമോ ഭാരത് മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്താൻ രൂപകൽപ്പന ചെയ്ത സെമി ഹൈസ്പീഡ് കോറിഡോറാണ്. 30,274 കോടി രൂപ ചെലവഴിച്ചാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരി മുതൽ പ്രവർത്തനസജ്ജമായ നമോ ഭാരത് ഡൽഹി മീററ്റ് യാത്രാസമയം ഒരു മണിക്കൂറിൽ താഴെയായി കുറയ്ക്കുകയും 3 മെട്രോ ലൈനുകൾ, 2 റെയിൽവേ സ്റ്റേഷനുകൾ, 4 ബസ് ടെർമിനലുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമോ ഭാരത് വഴി വേഗതയെ യാത്ര ഉറപ്പാക്കുകയും ഇന്ത്യയിലെ സംയോജിത നഗര പ്രാദേശിക ഗതാഗത സംവിധാനത്തിന് പുതിയൊരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വച്ഛതാ ഹി സേവ 2026 ശുചിത്വമാണ് സേവനം ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. തൊടുപുഴ KSRTCയുടെയും ശാന്തിഗിരി കോളേജ് NSS വോളണ്ടിയർമാരുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ ഇന്ത്യയുടെ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ഇന്ന് സെമിഫൈനലിൽ പ്രവേശിച്ചു. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ക്വാർട്ടർ മത്സരം മഴമൂലം ഉപേക്ഷിച്ചതോടെയാണ് ICC 2020 റാങ്കിംഗിൽ ഒന്നാം സ്ഥാനത്തുള്ള നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിയിൽ കടന്നത്. നിലവിൽ 4 സ്വർണവും 17 വെള്ളിയും 18 വെങ്കലവും ഉൾപ്പെടെ ആകെ 39 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12 സ്ഥാനത്താണ് ഇന്ത്യ. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഇന്ത്യൻ ചെസ് താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. താരങ്ങളുടെ അർപ്പണബോധവും നിശ്ചയദാർഢ്യവും മാതൃകാപരമാണെന്നും ഈ വിജയങ്ങൾ കൂടുതൽ യുവാക്കളെ ചെസ് കളിക്കാനും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും പ്രചോദിപ്പിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ ആശംസിച്ചു. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിക്കിടക്കുന്ന 179 ട്രക്കർമാരെയും പർവ്വതാരോഹകരെയും അനുബന്ധ ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 13 ട്രക്കിംഗ് സംഘങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഉത്തർകാശി, ബാഗേശ്വർ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. കാലാവസ്ഥ മെച്ചപ്പെടുന്ന മുറയ്ക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ഉത്തർകാശിയിലെ ജില്ലാ ഭരണകൂടം, വനം വകുപ്പ് തുടങ്ങിയവർ സംയുക്ത സംഘങ്ങളായാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് MS സ്വാമിനാഥൻ അനുസ്മരണ ദിനം. പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും നാളുകളിൽ നിന്ന് ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥനെന്ന MS സ്വാമിനാഥൻ. ഭാരതരത്നം, ലോക ഭക്ഷ്യ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിയ അദ്ദേഹം പുരസ്കാരത്തുക ഉപയോഗിച്ച് ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ സ്ഥാപിച്ച് സുസ്ഥിര കാർഷിക വികസനത്തിനായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു. ഇന്ന് മഹാനായ വിപ്ലവകാരി ഭഗത് സിംഗിന്റെ 119-ാം ജന്മവാർഷികം. വിപ്ലവ കുടുംബത്തിൽ ജനിച്ച ഭഗത് സിംഗ് രാജ്ഗുരുവിനും സുഖദേവിനുമൊപ്പം മാതൃരാജ്യത്തിനായി രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. ഭഗത് സിംഗിന്റെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ആദരമർപ്പിച്ചു. പാക് അധിനിവേശ കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു പതിറ്റാണ്ട് പൂർത്തിയാകുന്നു. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ദോഹയിലെത്തി. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് കർഷകരുടെ വരുമാനമുയർത്താൻ കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങൾക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 മെഡൽ കൂടി. ഷൂട്ടിംഗിൽ ഇഷ സിംഗ് വെള്ളിയും റെസ്ലിംഗിൽ പിങ്കി ബൽഹാര വെങ്കലവും സ്വന്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം നേരെ.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474 2919 0 4 4 2 9 1 9 0 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524 9 0 9 0 9 5 2 6 6 4 9 0 9 0. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കിടണ്ട. ആൻഡ് ഓൾസോ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പു ആണ്. അപ്പു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആസ്ട്രിയ, ഞാൻ അപ്പു, എനിക്ക് സ്വീറ്റി മലയാളം വെർഷൻ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പു നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അപ്പുവിന് വേണ്ടിയിട്ട് ലക്കി ദ റേസർ എന്ന സിനിമയിൽ ശ്രുതി ഹാസൻ, അല്ലു അർജുനൊക്കെ ചേർന്ന് അഭിനയിച്ച ഒരു കിഡ്ലം സിനിമയിലെ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ട് നിന്ന, റീസെൻ്റ്ലിയൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് സ്വീറ്റി എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് അപ്പുവിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കൺമണിക്കുട്ടിയാണ്. കൺമണി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആസ്ട്രിയ, ഞാൻ കൺമണിയാണ്, എനിക്ക് നെഞ്ചുക്കൾ പെയ്തിടും പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് കൺമണിക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൺമണിക്ക് വേണ്ടിയിട്ട് നെഞ്ചുക്കൾ പെയ്തിടും എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ വാർണായിരം എന്ന സിനിമയിൽ ആൻഡ് താമരേ സർ വരികൾ എഴുതി, ആൻഡ് ഹാരിസ് ജയരാജ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഹരിഹരൻ സാർ, ദേവൻ ഏകംബരൻ സാർ ആൻഡ് വി വി പ്രസന്ന സാർ ഇവരൊക്കെ ചേർന്ന് ബ്യൂട്ടിഫുൾ ആക്കി പാടിയ ഒരു അടിപൊളി പാട്ടാണ് അപ്പോൾ കൺമണിക്കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൺമണിക്കുട്ടിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ അപ്പുവിന് വേണ്ടിയിട്ടും ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
2: ഇത് രതിൻ.
1: രതിൻ, ഓക്കെ. രതിൻ എവിടെ നിന്നാ വിളിക്കുന്നേ?
2: ഞങ്ങള് വയനാട്ടിൽ.
1: വയനാട്ടിൽ നിന്നാണല്ലേ വിളിക്കുന്നേ? ഓക്കെ, എന്തൊക്കെയുണ്ട്? ഓക്കെ, ഇത് ഒരാളല്ലല്ലോ സംസാരിക്കുന്നേ.
2: ഞങ്ങള് ട്വിൻസ് ആണ്.
1: ഓക്കെ, ട്വിൻസ് ആണ്. ഓക്കെ, അടുത്ത ആളുടെ പേരെന്താണ് അപ്പോ?
2: ചേച്ചി, എന്റെ പേര് രജിലാണ്.
1: രജിൻ, രജിനും രജിനും. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വയനാട്ടിൽ, എന്തൊക്കെയാണ് വിശേഷം?
2: വയനാട്ടിൽ നല്ല ക്ലൈമറ്റ് ആണ്, വയലാവുമ്പോഴത്തേക്ക് നല്ല തണുപ്പ്, കാര്യങ്ങള് എല്ലാം ഓക്കെ ആണ്.
1: ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താണ് പരിപാടി? വർക്ക് ചെയ്യാണോ അതോ പഠിക്കുകയാണോ, എന്താ ചെയ്യുന്നേ?
2: അല്ല, റിസോം പെയിന്റിംഗിന്റെ വർക്കുമാണ്. റിസോർട്ടും കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പോകും.
1: ഓക്കെ ഓക്കെ, അപ്പൊ ലൈഫൊക്കെ ഫുൾ ജോലി അടിച്ച് ഹാപ്പി ആയിട്ട് പോവാ അല്ലേ?
2: ഹാപ്പി ആയിട്ട് പോവാ. മതിലിന് പെയിന്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്നായിരുന്നു, അപ്പൊ പെയിന്റ് വീണപ്പോ
1: പെയിന്റ് വീണ ഒരു ഇടവേള ഗ്യാപ്പിൽ നമ്മുടെ പാട്ട് കേൾക്കാനായിട്ട് ഇങ്ങനെ കണ്ടെത്തി വിളിച്ചതാണ് രജിനും
2: രബിനും.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ രജിനും രബിനും ഇന്ന് വേണ്ടത്?
2: ഹരികൃഷ്ണൻ മൂവിയിലെ,
1: ഹരികൃഷ്ണൻ സിനിമയിലെ ഏത് പാട്ടായി വേണ്ടേ? ബാക്കിയോട് പാടാൻ വയ്യായിരുന്നോ?
2: അയ്യോ,
1: ഓക്കെ. അപ്പൊ ഈ പാട്ടാണ്. ഇപ്പൊ നമുക്ക് റേഡിയോയിലൂടെ നമുക്ക് ഡാൻസ് പറ്റത്തില്ലല്ലോ, ആ പാട്ടല്ലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. ആ, എന്താണ് പറഞ്ഞു?
2: ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ പേച്ച് ഒരു പെൺകുട്ടിക്ക് വേണ്ടിട്ട്.
1: ഓക്കെ, ആദ്യമായിട്ടാണ് ഒരാള് തേച്ചിട്ട് പോയ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ചക്കരയ്ക്ക് വേണ്ടിട്ട് ഈ ഉറപ്പായിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വയനാട്ടുകാരായിട്ടുള്ള രജിനും രബിനും ആണ് വിളിച്ചത്. ആളുകൾ ഭയങ്കര വൈബാണ് വിളിച്ചപ്പോഴേ. നമ്മള് സാധാരണ എല്ലായിടത്ത് ഒരു പാട്ട് പാടുവോ എന്ന് ചോദിച്ചിട്ടാണ് എല്ലാരും പാടാറ്. പക്ഷെ നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ ഫുൾ എനർജിയിൽ ഫുൾ ഓൺ ആയിട്ട്, അതും പ്രത്യേകിച്ച് നല്ല നമ്മുടെ രജിന്റെയും രബിന്റെയും രജിന്റെയൊക്കെ സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ച പാട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. യെസ്, ഹരികൃഷ്ണൻസ് എന്ന സിനിമയിൽ നമ്മുടെ ചിത്രാമ പാടി, കൈതപ്രം സാർ വരികൾ എഴുതി, ആൻഡ് ഭജൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പൊന്നാമ്പൽ പുഴയറമ്പിൽ നമ്മൾ എന്ന പാട്ടാണ്. അപ്പോൾ എല്ലാവരും രജനും രബിനും വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻസി ആണ്. അൻസി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന ചേച്ചി, എനിക്ക് യാരോ യാരോ സോങ് ഫ്രം ദ മൂവി മാട്രാൻ വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഡെഡിക്കേറ്റിംഗ് ദിസ് സോങ് ടു ഓൾ ദ ലിസണേഴ്സ് ഓഫ് ആസ്റ്റർ എഫ്എം 90 എന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും അൻസിക്കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അൻസിക്ക് വേണ്ടിയിട്ട് മാട്രാൻ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഹാരിസ് ജയരാജ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ആൻഡ് താമരേ സാർ വരികൾ എഴുതി, ആൻഡ് കാർത്തിക് ആൻഡ് പ്രിയ ഹിമേഷ് ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാട്രാൻ സിനിമയിലെ ഒരു പാട്ടാണ് യാരോ യാരോ എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0474-291-90-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526-4909-090 9526-4609-090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Kettidam paniyan ningalku endana idra tension?
3: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
2: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara Poolavadilullappol.
3: JM Architects, Government Approved ISO Certified Civil Engineers and Builders. Contact 9444771771.
2: Cheta, ee onathinte veettil furniture o adu Malaysian trip o?
4: Ee paranjathu rendu orumichayalo?
2: Orumichayittano?
5: Demos Furniture Ultimate Owner Face up to 60% off. Koodare free Malaysia ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, 32 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മളുമായി ജോയിൻ ചെയ്യാൻ ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
2: കൊല്ലം രാജൻ ചേട്ടാ.
1: ഓക്കെ രാജൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല സവിശേഷങ്ങളാ.
1: നല്ല വിശേഷം. വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിൽ എല്ലാവരും, മക്കളുണ്ട്, വൈഫുണ്ട്.
1: ഓക്കെ, അപ്പൊ എല്ലാരും അടിച്ചു പൊളിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ മക്കള് പഠിക്കാണോ അതോ ജോലിക്ക് വല്ലതും പോവാണോ?
2: മക്കളെ പഠിക്കുന്നു.
1: ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ് അല്ലായിരുന്നോ? ഓക്കെ, അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: ഇല്ല ഇല്ല, 2 മണി
1: കഴിക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. അപ്പൊ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടേ? മണിക്കുയിലി എന്ന പാട്ട്. പാട്ട് പാടുവോ? ഇല്ല, പാടാറില്ല. പാട്ട് ആസ്വദിക്കാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിട്ട്. അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് രാജൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് മണിക്കുയിലെ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, വാൽക്കടനാടി എന്ന സിനിമയില് നമ്മുടെ എല്ലാമായ ദാസ് ചേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടി. എസ് രമേശൻ നായർ സാർ വരികൾ എഴുതി, എം ജയചന്ദ്രൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് മണിക്കുയിലെ എന്ന പാട്ട്. അതും ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യൻ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആസ്ട്രിയ, ബമ്പർ എടുത്തിട്ട് അടിക്കാതെ നിരാശപ്പെട്ടവർക്കായിട്ട് ഇഷ്ടം സിനിമയിലെ കണ്ടു കണ്ടു കണ്ടില്ല എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് സുബ്രഹ്മണ്യൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും വിഷമം ചേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി കൊടുക്കാനായിട്ടാണ് ചേട്ടൻ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ, ഇഷ്ടം എന്ന സിനിമയിൽ ദാസേട്ടൻ പാടി, കൈതപ്രം സാർ വരികൾ എഴുതി, മോഹൻ സിതാര സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കണ്ടു കണ്ടു കണ്ടില്ല എന്ന പാട്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909047419 2919 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9562649090 95266499090. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Hello, evideya?
3: Njan nammude choice maalila.
2: Maalilo? Appo shopping ine poyadanalle?
3: Ha, shopping mathramalladi. Ivide vanna pinne vera engottum povanda. Shopping, food, entertainment, pinne nammude kuttiyalku adichu polikkane. Kollam jillayile number 1 PlayStationum ivide thanne undu.
2: Adhe. കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
5: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് വിജയ വിവാഹ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും. സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഷുഗർ, BP, ലിപിഡ് പ്രൊഫൈൽ, ECG, HbA1c പരിശോധനകളും കാർഡിയോളജി കൺസൾട്ടേഷനും സൗജന്യമായി നേടാം. ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് ഈ സുവർണാവസരം. ബുക്കിംഗിനായി വിളിക്കാം 9745006215. വിജയ വിവാഹ ഹോസ്പിറ്റൽ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
7: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: Glorious Foods. Enjoy glorious experience. ഇടക്കാട്, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫെ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്പു ആണ്. അമ്പു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ അമ്പു. എനിക്ക് കല്യാണി റിമിക്സ് പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് അമ്പു എന്തായാലും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അവളെന്തായാലും അമ്പുവിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും കല്യാണി എന്ന ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ 54 വരികൾ എഴുതി അദ്ദേഹം തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്തു. ആൻ ശ്രേയ ഘോഷാൽ 54 എല്ലാവരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു കിട്ടിലം പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടി തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫെ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിട്ടിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് മുന്നായി നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക്ട്സ്, സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങൾ പോകാം. സോ ലൈവിൻ്റെ ടൈമിൽ റീജോയിൻ ചെയ്തുകൊണ്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടലും പാട്ടുകളും ആൻഡ് ഒരുപാട് കിടലും പ്രോഗ്രാംസും കേൾക്കുവാനുണ്ട് ആസ്ട്രിയ FM 90. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജെ സുൽത്താന, സൈനിങ് ഓഫ്.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ വീടുകളിൽ ഒരു പക്ഷെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹം കിട്ടുന്നത് നമ്മുടെ പെറ്റ് ആനിമൽസിനായിരിക്കും അല്ലെ. ഒരു നായക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ ഇല്ലാത്ത വീടുകൾ ഇന്ന് വളരെ ചുരുക്കമാണ്. അവരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്ന സ്നേഹവും ഒക്കെ നമ്മുടെ സ്ട്രെസ് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു മരുന്നാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ സ്നേഹത്തിനൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്ന് September 28 ലോക പേ വിഷബാധ ദിനമാണ്. അതായത് വേൾഡ് റേബിസ് ഡേ ആയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ആചരിക്കുന്നത്. പേ വിഷബാധയെ കുറിച്ച് ഒരുപാട് സംശയങ്ങളും തെറ്റിദ്ധാരണകളും നമ്മൾക്ക് പലർക്കും ഉണ്ടാകാറുണ്ടല്ലേ. ഒരു പോറൽ ഏറ്റിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വാക്സിനേഷൻ എത്രത്തോളം പ്രധാനമാണ് തുടങ്ങി നമ്മളെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാനുമായിട്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ എന്റെ കൂടെയുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദാണ്. ഡോക്ടർ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ.
2: താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഡോക്ടർ, എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു പേ വിഷബാധ അഥവാ റേബീസ് എന്ന് പറയുന്നത്? ഇതൊരു വൈറസ് രോഗമാണോ?
2: യഥാർത്ഥത്തിൽ അത് മനുഷ്യരിൽ വളരെയധികം മൃഗങ്ങളിലേക്ക് പകരാൻ സാധ്യതയുള്ള, ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ പകരാൻ സാധ്യതയുള്ള ഒരു വൈറസ് അസുഖമാണ് റേബീസ്. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവികളെയും ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് റേബീസ് അല്ലെങ്കിൽ പേ വിഷബാധ. പേ വിഷബാധ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വിഷം അല്ല, ആക്ച്വലി ഇറ്റ്സ് എ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്, വൈറസ് ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സ വളരെ പരിമിതമാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് പറയാം. പേ വിഷബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ രോഗിക്ക് മരണം ഉറപ്പാണ്, മറ്റ് ചികിത്സാ മാർഗങ്ങളൊന്നുമില്ല. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, അതായത് പേ വിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ, അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, പേ വിഷബാധ ഉണ്ടാകുന്നതിനെ തടയുക, അഥവാ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് വാക്സിൻ എടുക്കുക. അങ്ങനെയുള്ള മൃഗങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ അവയ്ക്ക് അസുഖം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക, അതിനു വേണ്ടിയിട്ട് അവയ്ക്കും വാക്സിൻ നൽകുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അബദ്ധവശാലും നമുക്ക് ഒരു അപരിചിതരായ ഒരു നായയിൽ നിന്നോ പൂച്ചയിൽ നിന്നോ ഒക്കെ കടി കിട്ടിയാൽ അതിനു വേണ്ട പ്രതിരോധ മാർഗങ്ങൾ, അതായത് അപ്പോൾ തന്നെ എടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ്സ് ഉണ്ട്. അതായത് മുറിവ് ഉടൻ തന്നെ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകുക. കുറച്ച് കൂടുതൽ സമയം സോപ്പ് ഉപയോഗിക്കാൻ പറയുന്നതിന്റെ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഈ വൈറസ് എന്ന് പറയുന്നതിന്റെ ചുറ്റുമുള്ള ഒരു കൊഴുപ്പ് പ്രതലമുണ്ട്, അതിനെ നമ്മൾ നശിപ്പിക്കുന്നത് കൊണ്ട് വൈറസിനെ കുറെ നശിപ്പിക്കാൻ കഴിയും. വിചാരിച്ച് വൈറസ് ബാധ തടയാൻ കഴിയില്ല. അതിനുശേഷം ഉടൻ തന്നെ ഒരു പ്രാഥമിക ചികിത്സയ്ക്ക് അത് വാക്സിനേഷനും, അതേപോലെ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള നായകടിയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ സിറമും ഒക്കെ തന്നെ കുത്തിവെക്കാറും. അത് ഒരു ഡോക്ടറെ സമീപിക്കുന്നതിലൂടെ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യാൻ പറ്റും. പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് വിജയ വിവാഹ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും. സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഷുഗർ, BP, ലിപിഡ് പ്രൊഫൈൽ, ECG, HbA1c പരിശോധനകളും കാർഡിയോളജി കൺസൾട്ടേഷനും സൗജന്യമായി നേടാം. ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് ഈ സുവർണാവസരം. ബുക്കിംഗിനായി വിളിക്കാം 9745006215. വിജയ വിവാഹ ഹോസ്പിറ്റൽ.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന്, സെപ്റ്റംബർ 28 വേൾഡ് റേബീസ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ദിനത്തിൽ റേബീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദാണ്. ഡോക്ടർ, മൃഗങ്ങളുടെ കടിയിലൂടെ മാത്രമാണോ ഈ ഒരു രോഗം മനുഷ്യരിലേക്ക് പകരുന്നത്? മൃഗങ്ങൾ മാന്തുമ്പോഴോ അല്ലെങ്കിൽ നക്കുമ്പോഴോ ഈ അസുഖം പകരാനായിട്ട് ചാൻസസ് ഉണ്ടോ?
2: മനുഷ്യർക്ക് അസുഖം പകരുന്നത് മൃഗങ്ങളിൽ നിന്ന് കടിക്കുമ്പോഴും പകരാം, നക്കുമ്പോഴും പകരാം. അതേപോലെ കാരണം എന്താണെന്നാ, അത് കൂടാതെ ഇതുവയുടെ സ്രവവുമായിട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എക്സ്ക്രീഷൻസുമായിട്ട് കോൺടാക്ട് വരുന്ന നമ്മുടെ മുറിവിലേക്ക് വീഴാൻ സാധ്യത ഉണ്ടായാൽ അത് പേവിഷബാധയ്ക്കുള്ള സാധ്യതയായിട്ട് കണക്കൂട്ടാം. അതായത് നമുക്കൊരു മുറിവ് വേണം. ഈ മുറിവ് ഒരു നായ നക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ചെറിയ മുറിവും കൂടെ ഉണ്ടായെന്നിരിക്കാം. കടിക്കുമ്പോഴും അത് തന്നെ സംഭവിക്കുന്നു. പൂച്ചയാണെങ്കിൽ കൂടെ കൂടെ അതിന്റെ നഖങ്ങളിലെ നക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഉമിനീര് പറ്റിയ നഖമാണ് നമ്മുടെ പുറത്ത് പോറ ലേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെയും പേവിഷബാധയ്ക്ക് ഒരു സാധ്യതയുണ്ട്.
1: സാധ്യതയുണ്ട്. ഓക്കെ.
2: ഇത് ഇത്തരത്തിലുള്ള പേവിഷബാധ വരുന്നതിനുള്ള സാധ്യതകൾ അനവധിയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉഷ്ണരക്തമുള്ള എല്ലാ ജീവികൾക്കും, ഞാൻ മിക്കവാറുമുള്ള ഒരുപാട് മൃഗങ്ങൾക്കും റേബീസ് വരുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷികളിൽ നിന്ന് സാധ്യത വളരെ കുറവാണ്. റാബിറ്റ്സിൽ നിന്നും സാധ്യത വളരെ കുറവാണ്. ബാക്കിയുള്ള കുറുനരി, അതേപോലെ

മറ്റ് ജീവികള് നമ്മുടെ ഏതാണ് ചെന്നായ മറ്റ് മൃഗങ്ങൾ, അതായത് പുലിയായാലും അതേപോലെ കാർണിവോറസ് ടൈപ്പിലുള്ള ഏത് മൃഗങ്ങളായാലും അവയുടെയൊക്കെ തന്നെയും കടിയിലൂടെ നമ്മൾ മരപ്പെട്ടി അതിന്റെയും കടിയിലൂടെ നമുക്ക് ആ ഈ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാ ഒരു പരിചിതമല്ലാത്ത അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം മൃഗങ്ങളിൽ നിന്നുള്ള ഒരു കടിയും നിസ്സാരമായിട്ട് കാണാതിരിക്കുക. പേവിഷബാധയ്ക്കുള്ള ഒരു സാധ്യത എല്ലായിടത്തും കാണുന്നുണ്ട്. പലപ്പോഴും ഇത് രസകരമായ പല ചോദ്യങ്ങൾക്കും മുന്നിട്ട് വരാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ഞാനൊരിക്കലും ഒരു ആനയെ ചികിത്സിച്ചപ്പോൾ ആനയ്ക്ക് പേവിഷബാധയാണെന്ന് ചികിത്സയ്ക്ക് ശേഷം നമ്മൾ കണ്ടെത്തിയുണ്ട്. ആ ആന തുമ്പിക്കയിൽ നിന്ന് വെള്ളം ചീറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ആനയ്ക്ക്, ഉമിനീര് വലിച്ചെടുത്ത് ചീറ്റുക. ഇത് അവിടെ കൂടിയിരുന്ന പല ആളുകളുടെയും പുറത്തു വീഴാനും ചിലപ്പോൾ കണ്ണിലും വീണിട്ടുണ്ടാവാം. കണ്ണിനകത്ത് നിന്നെങ്കിൽ നമ്മുടെ ശ്ലേഷ്മസ്തരമാണുള്ളത്, അതുവഴി അബ്സോർപ്ഷൻ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് നമ്മൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് വളരെ ആളുകൾക്കൊക്കെ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും പശുവിന്റെ പാല് അഭിഷേകം ചെയ്ത് സാധാരണ രീതിയിൽ നമ്മൾ തിളപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. രാവിലെ അഭിഷേകത്തിനായിട്ട് അമ്പലങ്ങളിൽ ഉപയോഗിച്ച പാല് കുടിച്ചു കഴിഞ്ഞു അതിനുശേഷം മനസ്സിലാക്കുന്നു ഈ പശുവിന് പേവിഷബാധ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കും അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മളെ ഒരുപാട് അലട്ടുകയും ഈ അസുഖം വരുമോ എന്നുള്ള പേടി കൊണ്ട് തന്നെ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാനും സാധ്യതയുള്ള ഒരു അസുഖമാണ് പേവിഷബാധ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരും ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474272222.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. ഇന്ന് സെപ്റ്റംബർ 28 വേൾഡ് റേബീസ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റേബീസിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവെക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദാണ് കേട്ടോ. ഡോക്ടർ അതുപോലെ തന്നെ പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നായ പൂച്ച എന്നിവയിൽ നിന്ന് മാത്രമാണ് ഈ ഒരു പേവിഷബാധ വരുന്നത് എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ?
2: അതെ അതെ, പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ മറ്റു മൃഗങ്ങളിൽ നിന്ന്, അതായത് സാധാരണ പരിചിതമല്ലാത്ത മൃഗങ്ങളിൽ നിന്നുള്ള കടിക്ക് പോലും, മങ്കീസിന്റെ കടി അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ തന്നെയും നമുക്ക് പേവിഷബാധയുടെ ഒരു സാധ്യത അവിടെ ഉണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ഇത് പേവിഷബാധ വന്നില്ല എന്നുകൊണ്ട് പേവിഷബാധ വരാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരു ചികിത്സാവിധിയും നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പേവിഷബാധയ്ക്ക് സാധ്യതയുള്ള ഒരു മൃഗത്തിൽ നിന്ന് കടിയേറ്റാൽ അപ്പോൾ തന്നെ നമ്മൾ വാക്സിൻ കൊടുക്കും. സാധാരണഗതിയിൽ മറ്റ് അസുഖങ്ങളിലൊക്കെ നിന്നും വിഭിന്നമായിട്ടാണ് ഇവിടെ ചികിത്സ. മറ്റ് അസുഖങ്ങളൊക്കെ തന്നെ വരാതിരിക്കാനാണ് നമ്മൾ അസുഖത്തിന് വാക്സിൻ എടുക്കുന്നത്. പോളിയോ ആയാലും അതേപോലെ ഡിഫ്തീരിയ ആയാലും മറ്റ് ട്യൂബർക്ലോസ് ആയാലും ഒക്കെ അതിനൊക്കെ വാക്സിൻ എടുക്കുന്നത് അസുഖം വരാതിരിക്കാനാണ്. ടെറ്റനസ് ആയാലും ഒക്കെ വാക്സിൻ എടുക്കുന്നത് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെയല്ല, അസുഖത്തിന്റെ ഒരു ഇനോക്കുലേഷൻ എന്നാൽ അസുഖം വരാനുള്ള സാധ്യത എന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു കടിയോ ഇതേപോലെയുള്ള ഒരു ഉച്ചയുടെ മാന്തലോ അതേപോലെ എന്തെങ്കിലും ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ എടുക്കുന്നുള്ള കാര്യം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ വാക്സിൻ എടുക്കുന്നുണ്ടേ വാക്സിൻ ആണോ ഫലപ്രദം, അതോ അതിനേക്കാൾ ഉപരി പെട്ടെന്ന് തലച്ചോറിനെ ബാധിക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണോ കടിച്ചിട്ടുള്ളത് എന്നൊക്കെ ആസ്പദമാക്കി ചില സമയങ്ങളിൽ ഈ വാക്സിനേഷൻ തന്നെ ഫലപ്രദമല്ലാതായി വരും. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ആന്റിബോഡി കുത്തിവെക്കുന്നത്. അത് ഒരു വിദഗ്ധനായ ഒരു വിഷഗുരനെ കാണിക്കുമ്പോൾ അവര് നമുക്ക് നിർദ്ദേശിക്കും എല്ലാ ആശുപത്രികളിലും ഇത് ഫ്രീ ലഭ്യമാണ്. ചിലപ്പോൾ വളരെ വില കൂടിയ മരുന്നും അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ഒരു നായകടിയും ഒരു പൂച്ചമാന്തലും നമ്മൾ കണ്ണുവൽക്കണിക്ക് ചെയ്ത് നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. പക്ഷേ നമ്മളുടെ വീട്ടിൽ ഒരു മൃഗം ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്തരം വാക്സിനേഷന്റെ രീതികളിൽ നിന്ന് നമുക്ക് കുറെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും.
1: ഓക്കെ, അപ്പോൾ ഡോക്ടർ അരവിന്ദാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ഈ ഒരു റേബീസ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ കുറേ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാനായിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം സോ കീപ് ഓൺ ലിസണിങ് ടു അസ് ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം.

0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന്, സെപ്റ്റംബർ 28 വേൾഡ് റേബീസ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ദിനത്തിൽ റേബീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദാണ്. ഡോക്ടർ, ഒരു നായ്ക്കോ പൂച്ചയ്ക്കോ പേവിഷബാധ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? അതിന്റെ മെയിൻ ആയിട്ടുള്ള സിംപ്റ്റംസ് എന്തൊക്കെയാണ്?
2: പൂച്ചയായാലും വിവിധ മൃഗങ്ങളിൽ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ നായയിൽ തന്നെയാണെങ്കിൽ പോലും ചെറിയ വ്യത്യാസങ്ങളിൽ, ചെറിയതല്ലാത്ത വ്യത്യാസങ്ങളിലും വരാം. അതായത് നമ്മളുടെയൊക്കെ ഒരു കൺസെപ്റ്റിൽ യഥാർത്ഥത്തിൽ പേ പിടിച്ചു കഴിഞ്ഞാൽ ആ നായ ഓടി നടന്ന് കടിക്കും. ഇങ്ങനെ കടിക്കണമെന്നില്ല. ചിലതിന് തുടർച്ചയായ തളർച്ചയാണ് ഉണ്ടാവുന്നത്. അതായത് അതിന്റെ വാലുകൾ ആദ്യം തളരും, അതിനുശേഷം അതിന്റെ പിൻകാലുകൾ തളരും, അതിനുശേഷം അതിന് പുറകു വശം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ വരും, അതിനുശേഷം അതിന്റെ മരണം സംഭവിക്കും. ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മൗഢ്യ സ്വഭാവത്തിലുള്ള ഒരു പേവിഷബാധയും കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് എല്ലാ പേ പിടിക്കുന്ന നായ്ക്കളും ഓടി നടന്ന് വളരെ അക്രമാസക്തരായി ഇരിക്കണം എന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ പൊതുവെ എല്ലാ മൃഗങ്ങളിലും ഒരു ആക്രമണ സ്വഭാവം കാണിക്കുന്നത് പതിവാണ്.
1: ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ വീട്ടിൽ തന്നെ വളർത്തുന്ന നമ്മുടെ പെറ്റ് ആനിമൽസ് ഉണ്ടല്ലോ, പുറത്തേക്ക് അധികം കൊണ്ടുപോകാത്ത വളർത്തുമൃഗങ്ങൾ, ഇവർക്ക് റാബിസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ?
2: ഒരു ഇത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും തന്നെ, റേബീസ് എന്നുള്ള അസുഖം വായുവിലൂടെയോ ഒന്നും തന്നെ, എന്ന് പറഞ്ഞാൽ നമുക്ക് കോവിഡ് ഒക്കെ അറിയാം, നമ്മൾ മുറിക്കടെ അകത്ത് തന്നെ അടച്ചിരുന്നാലും ചിലപ്പോൾ അസുഖം വന്നിരിക്കും. ഇത്തരത്തില് വായുവിലൂടെയോ വെള്ളത്തിലൂടെയോ ഒന്നും പകരുന്ന ഒരു അസുഖം അല്ല റേബീസ്. റേബീസിന് ഒരു എക്സ്പോസർ തന്നെ വരണം. അതായത് നമ്മളുടെ ശരീരത്തിലേക്ക് ഇന്റാക്ട് സ്കിന്ന് കട്ട് ചെയ്ത് ഇത്തരത്തിലേക്ക് ഒരു വൈറസ് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ, അതായത് മ്യൂക്കസ് മെംബ്രൈൻസിലേക്ക് ഇത്തരം വൈറസ് ഇനോക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അസുഖം വരാനുള്ള സാധ്യതയുള്ളൂ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറഞ്ഞാൽ, ഈ റേബീസ് വൈറസ് എന്ന് ഉള്ളത് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു വൈറസാണ്. അതായത് ചെറിയ ടെമ്പറേച്ചർ വ്യതിയാനം മതി ആ വൈറസ് നശിച്ചു പോകും. ഒരു 60 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാക്കിയാൽ തന്നെ റേബീസ് വൈറസ് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മളുടെ പരിസ്ഥിതികളിലൊക്കെ തന്നെ നമ്മുടെ ഒരിടത്ത് നായ വന്ന് തുപ്പി വെച്ചിരിക്കുന്ന സ്ഥലത്ത്, എന്നിട്ട് നായയുടെ ഉമിനീര് പറ്റിയ ഒരു സ്ഥലം, അതിനകത്ത് വൈറസ് കൂടുതൽ നേരം ഒന്നും ജീവിച്ചിരിക്കുകയല്ല. അത് തന്നെയായിരുന്നു നമ്മളുടെ ആനയുടെ കാര്യത്തിൽ. ആന ചീറ്റിയെങ്കിലും അത് കുറെ നേരം ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് പുറത്തു പോയിട്ട് സൂര്യരശ്മി ഏറ്റതിനു ശേഷമാണ് ഇവരുടെയൊക്കെ പുറത്തു പോകുന്നത് പോയി വീഴുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പേവിഷബാധയുടെ സാധ്യത കുറയുകയാണ് ചെയ്തത്. സാധ്യത എന്ന് വിചാരിച്ച് നമുക്ക് പേവിഷബാധ ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാൻ പറ്റില്ല.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. In the September 28th, World Rabies Day, ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റേബീസിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവെക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദ് ആണ് കേട്ടോ. ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നായയുടെയോ അല്ലെങ്കിൽ പൂച്ചയുടെയോ കടി ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പിട്ട് ആ ഒരു മുറിവ് സോപ്പിട്ട് കഴുകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രാധാന്യം പല ആൾക്കാർക്കും അറിയില്ല. സോ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് പറയാമോ?
2: ഇത് ഏത് മൃഗങ്ങളിലായാലും ശരി, മനുഷ്യരിലായാലും, എവിടെയും ഏത് തരം മൃഗങ്ങളിലായാലും ഇത് സോപ്പിട്ട് കഴുകുന്നതിലൂടെ ഈ വൈറസിനെ നശിപ്പിക്കാനായിട്ട് സോപ്പിന് കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റേബീസ് വൈറസിന്റെ ചുറ്റും ഒരു കൊഴുപ്പിന്റെ ആവരണമുണ്ട്. അതൊക്കെ വളരെ ചെറിയ കാര്യമാണ്, വളരെ കണ്ണുകൊണ്ട് പോലും സാധാരണ മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും കാണാൻ മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും കാണാൻ പറ്റാത്തതാണ് വൈറസ് എന്ന് പറയുന്നത്. ആ വൈറസിന്റെ കാര്യമാണ് പറയണത്. അതിന്റെ പ്രതലം എന്നുള്ളത് സോപ്പ് ഉപയോഗിക്കുമ്പോൾ അത് അതിന് നാശം വരികയും ഈ വൈറസ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സോപ്പിട്ട് ധാരാളം കഴുകണം എന്ന് പറയുന്നത്.
1: ഓക്കെ ഡോക്ടർ, ഈ കടി ഏറ്റിട്ടുണ്ടെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ വാക്സിൻ എടുക്കണം, അതുപോലെ നിലവിലെ വാക്സിനേഷൻ ഷെഡ്യൂൾ എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ?
2: നമ്മളുടെ വാക്സിനേഷൻ എത്രയും വേഗം എടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്. വാക്സിൻ നമ്മൾ എടുക്കുന്നതിലൂടെ ഒരു യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിലാവുന്നതുകൊണ്ട് ഒരു കോമ്പറ്റീഷനാണ്. ആദ്യം ആ കടിയിലൂടെയുള്ള വൈറസാണോ നമ്മളെ തലച്ചോറിൽ എത്തിച്ചേരുന്നത്, അതോ നമ്മളുടെ വാക്സിൻ കൊടുത്തതിലൂടെ ഉള്ള പ്രതിരോധ ശേഷിയാണോ ആദ്യം എത്തിച്ചേരുന്നത് എന്നുള്ള ഒരു കോമ്പറ്റീഷനാണ് എന്നുള്ള കാര്യം നോക്കുക, ഒരു റേസാണ്. അതുകൊണ്ട് ആ എത്രയും വേഗം നമ്മൾ വാക്സിൻ എടുക്കുന്നു അത്രയും വേഗം നമ്മളുടെ ബോഡിയെ ഇതിനുള്ള പ്രതിരോധത്തിനാവശ്യമുള്ള ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ട്രിഗർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വൈറസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സാധിക്കും, തടയുവാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ഉള്ള പ്രയോജനം അതുകൊണ്ട് ഉണ്ടാവും. സാധാരണഗതിയിൽ 0, 3, 7, 14, 28 എന്നിങ്ങനെ ദിവസങ്ങളുടെ വ്യത്യാസങ്ങളിലാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത്. അത് പല രീതിയിലും വാക്സിനേഷൻ ചെയ്യാറുണ്ട്. മൃഗങ്ങളിൽ പൊതുവെ സബ്ക്യൂട്ടേനിയസ് എന്നുള്ള രീതിയിൽ, അതായത് തൊലിക്കടിയിലേക്കുള്ള വാക്സിനേഷൻസ് ആണ് കൂടുതലും അവലംബിക്കാറുള്ളത്. മനുഷ്യരിൽ ഇത്തരത്തിലുള്ള ഇൻട്രാ മസ്കുലർ ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഇൻട്രാ ഡെർമൽ ആയിട്ടുള്ള വാക്സിനേഷൻസും അവലംബിക്കുന്നുണ്ട്. ഇൻട്രാ ഡെർമൽ ആയിട്ട് വാക്സിൻ കൊടുക്കുമ്പോഴത്തേക്ക് വാക്സിന്റെ ഡോസ് കുറച്ചു മതി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇൻട്രാ ഡെർമൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ തൊലിയുടെ ഇടയ്ക്കായിട്ട് വരും, ഏറ്റവും പുറത്ത ആവരണത്തിന് തൊലിയുടെ ഇടയിലേക്കാണ് വാക്സിൻ കുത്തിവെക്കുന്നത്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് September 28 വേൾഡ് റേബീസ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ദിനത്തിൽ റേബീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദാണ്. ഈ മുഖത്തോ കഴുത്തിലോ ഒക്കെ വലിയ മുറിവ് ഏറ്റിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പോ സാധാരണ വാക്സിനിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നൊന്ന് പറയാമോ ഡോക്ടർ?
2: വാക്സിൻ കൊണ്ടുണ്ടാക്കുന്ന പ്രതിരോധ ശേഷി ആർക്കാണോ കൊടുക്കുന്നത് ആ ആളിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവര് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഇത്തരത്തിലുള്ള ഇമ്യൂണോ ഗ്ലോബുലിൻ അല്ലെ ആന്റിബോഡി മറ്റൊരു ജീവിയിൽ ഉണ്ടാക്കിയത് ആദ്യമേ തന്നെ കുത്തിവെക്കുന്ന സമ്പ്രദായമാണ് ഇമ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഇത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും പാസീവ് ഇമ്മ്യൂണിറ്റി എന്നുമാണ് അതിനെ വ്യത്യാസം. ആക്റ്റീവായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനെന്നുണ്ടെങ്കിൽ അതിനൊരു സമയമുണ്ട്. അതായത് നമ്മൾ ഇന്നൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിരോധ ശേഷി ഉണ്ടായി വരുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ബൂസ്റ്റർ വാക്സിൻ എടുക്കുമ്പോൾ വീണ്ടും അതിന്റെ ടൈറ്റർ നിലവാരം വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നു. ഇതിന് പകരം ഈ ടൈറ്റർ എന്ന് പറയുന്ന അല്ല അതായത് ആന്റിബോഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഇക്വൈൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരകളിൽ ഇത്തരം ആന്റിജൻ കുത്തിവെച്ചതിന് ശേഷം അതിൽ നിന്നും ആന്റിബോഡി കളക്ട് ചെയ്തെടുക്കുന്നതാണ് ഇക്വീൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതല്ലെങ്കിൽ അതേപോലെ ഓരോ ഹ്യൂമൺ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്, അത് ചിലപ്പോൾ സെൽ കൾച്ചറിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. അത്തരത്തിലൊക്കെ തന്നെ വ്യത്യാസമുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനും വിലയും വ്യത്യാസം വരും. ഇക്വീൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നൊക്കെ പറയുന്നുണ്ടെ വേറൊരു സ്പീഷീസിലേക്ക് ഇത് കുത്തിവെക്കുമ്പോഴത്തേക്ക് ഉണ്ടാകാനുള്ള റിയാക്ഷൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഏറ്റവും സിമിലർ ാരിറ്റി ഉള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കുത്തിവെക്കുന്നതാണ് ബെറ്റർ. ഇതൊക്കെ തന്നെയും എക്സ്പെർട്സിന് അത് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമേ തന്നെ ഇല്ല. അതൊക്കെ തന്നെ ഡിസൈഡ് ചെയ്യുന്നതും ചെയ്യുന്നതും ഒക്കെ തന്നെ ഒരു എമർജൻസിയിലെ ഒരു ഡോക്ടർ ആയിരിക്കും.
1: ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടറി, പ്രഗ്നന്റ് ലേഡീസിനും ചെറിയ കുഞ്ഞുങ്ങൾക്കും ഒക്കെ റേബീസ് വാക്സിൻ എടുക്കുന്നത് സേഫ് ആണോ? ശരിക്കും പറഞ്ഞാൽ
2: വാക്സിനേഷൻ ത്തിന്റെ സേഫ്റ്റിയെ പറ്റിയിട്ട് പലപ്പോഴും സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പ്രതിരോധ ശേഷി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യത കുറവുള്ള ആളുകളിൽ വാക്സിൻ കൊടുക്കുമ്പോഴാണ് വാക്സിന്റെ ആന്റിബോഡി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോഴതിന് അത് അവരുടെ അവർക്ക് ചില എയ്ഡ്സ് പോലെയുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പലതരം അസുഖങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ചിലപ്പോൾ. അതല്ല അവരുടെ ഇത്തരത്തിലുള്ള ആദ്യഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളിൽ വരുന്നുണ്ടെ ആദ്യം പ്രതിരോധ ശേഷി പ്രൊഡ്യൂസ് ആന്റിബോഡി പ്രൊഡക്ഷന്റെ ലെവൽ കുറവായിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉപയോഗിക്കാറുള്ളത്. അത് ഓരോ പേഷ്യന്റിന്റെയും വ്യക്തം ഒക്കെ തന്നെ നിലവാരവും അനുസരിച്ച് അത് ഡിസൈഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ആന്റി റേബീസിന്റെ ഒരു ഡോഗ് ബൈറ്റോ കാറ്റ് ബൈറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് പലപ്പോഴും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
0: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് വിജയ വിവാഹ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും. സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ. ഷുഗർ, BP, ലിപിഡ് പ്രൊഫൈൽ, ECG, HbA1c പരിശോധനകളും കാർഡിയോളജി കൺസൾട്ടേഷനും സൗജന്യമായി നേടാം. ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് ഈ സുവർണാവസരം. ബുക്കിംഗിനായി വിളിക്കാം 9745006215. വിജയ വിവാഹ ഹോസ്പിറ്റൽ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. ഇന്ന് സെപ്റ്റംബർ 28 വേൾഡ് റേബീസ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റേബീസിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവെക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദാണ് കേട്ടോ. കൃത്യമായിട്ട് വാക്സിനേഷൻ എടുത്ത നമ്മുടെ വീട്ടിലുള്ള പെറ്റ് ആനിമൽസ് ആണ് നമ്മളെ കടിക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും വാക്സിൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ?
2: ഇത് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ നമ്മളുടെ നായ കൃത്യമായിട്ട് വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നായയാണെങ്കിൽ അതിന്റെ ഒരു കടി കിട്ടി എന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന നായക്ക് മറ്റു മൃഗങ്ങളുമായിട്ട് എക്സ്പോസർ വരാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിലും അതിനൊരു 3 തവണ വാക്സിനേഷൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താമെങ്കിലും അതായത് 3 തവണയെങ്കിലും നല്ല രീതിയിൽ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറയുന്നത് കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത വാക്സിൻസ് ആയിരിക്കണം. പ്രോപ്പറായിട്ട് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് മൃഗങ്ങളായാലും ഏത് ജീവി ആയാലും അതിന്റെ ഹെൽത്ത് നല്ല ഓക്കെ ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അതിനൊരു എക്സ്പോസർ
1: ഡോക്ടർ, അതുപോലെ തന്നെ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് വലിയ മുറിവൊന്നുമില്ല, ചെറിയൊരു പോറലല്ലേ എന്ന് കരുതിയിട്ട് വാക്സിൻ എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എടുക്കാതിരുന്നെങ്കിലോ അല്ലെങ്കിൽ എടുക്കാനായിട്ട് ദിവസങ്ങൾ വൈകിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക?
2: നമ്മൾക്ക് ദിവസങ്ങൾ ലൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലോസ് ഫോർ എവർ എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ അത് അതിനകത്തൊരു എന്നാലും ഒരാൾക്ക് എന്തെങ്കിലും കാരണവശാല അത് താമസം വന്നാൽ പോലും എത്രയും വേഗം എത്രത്തോളം താമസിക്കുന്നോ അത്രത്തോളം ഫെയിലുവർ ഓഫ് വാക്സിനേഷൻ കൂടിക്കൂടി വരും. ആയതിനാൽ എപ്പോൾ എത്രയും വേഗത്തിൽ വാക്സിൻ എടുക്കാൻ പറ്റുമോ അതാണ് നല്ലത്.
1: ഓക്കെ, ഈ പെറ്റ് ആനിമൽസിന് എപ്പോഴാണ് റേബീസ് വാക്സിൻ നൽകി തുടങ്ങേണ്ടത് അല്ലെങ്കിൽ എത്ര നാള് കൂടുമ്പോഴാണ് ഈ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടത് ഡോക്ടർ?
2: യൂഷ്വലി നമ്മളുടെ ഡോഗ്സ് പ്രോപ്പറായിട്ട് വളർത്തുന്നവർക്ക് എല്ലാവരും തന്നെ വാക്സിൻ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വാക്സിൻ എടുത്തിട്ടുള്ള ഒരു മദറിൽ നിന്നുണ്ടാകുന്ന കുട്ടിക്കും അതായത് നായ് കുഞ്ഞിനും വാക്സിനേഷനിൽ ആന്റിബോഡി ടൈറ്റർ അതിനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു വാക്സിനേറ്റഡ് മദറിൽ നിന്നുള്ള പപ്പിക്ക് 3 മാസം പ്രായമായുമ്പോൾ മാത്രമേ റേബീസിന്റെ വാക്സിനേഷന്റെ ആവശ്യമുള്ളൂ. അതുവരെ അതിനകത്ത് ചെറിയ തോതിലുള്ള ആന്റിബോഡി ടൈറ്റർ അതിനുണ്ടാവും. 3 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ആന്റിബോഡിക്ക് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് വാക്സിൻ എടുക്കുന്നു. അതിനുശേഷം 1 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്റർ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം 6ാം മാസം പ്രായമാകുമ്പോൾ വീണ്ടും ഒരു വാക്സിനേഷൻ ചെയ്യാം. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?

0: ഒരു നായക്കുട്ടിയാണെങ്കിലും നായയാണെങ്കിലും 6 മാസം പ്രായമാകുമ്പോഴാണ് അതിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഏറ്റവും പ്രോപ്പർ ആയിട്ട് ഡെവലപ്ഡ് ആവുന്നത്. അപ്പൊ 6 മാസത്തിന് ശേഷം കിട്ടുന്ന ഒരു വാക്സിനേഷൻ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതിനു മുമ്പുള്ള വാക്സിനേഷൻ നമ്മൾക്ക് ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് വാക്സിനേഷൻ നമ്മൾ ചെയ്യേണ്ടതും ഇത്തരത്തില് ഒരു ഷെഡ്യൂൾ അവലംബിക്കേണ്ടത്.
1: ഓക്കെ, അപ്പോ ഡോക്ടർ അരവിന്ദ് ആണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ. ഈ ഒരു റേബീസ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെയും കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാനായിട്ടുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം, സോ കീപ് ഓൺ ലിസണിങ് ടു അസ് ശ്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ഒപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് സെപ്റ്റംബർ 28 വേൾഡ് റേബീസ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ദിനത്തിൽ റേബീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദാണ്. അനിമൽസുമായിട്ട് നിരന്തരം ഇടപഴകുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൃഗ ഡോക്ടേഴ്സ് ഉണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവരൊക്കെ മുൻകൂർ വാക്സിൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ?
2: യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും തന്നെ വാക്സിൻ എടുക്കേണ്ടതാണ്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൊണ്ട് പൂച്ചകൾക്കും പ്രത്യേകം വാക്സിൻ എടുക്കേണ്ടതാണ്. കാര്യം പൂച്ചയെന്നാണ് കൂടുതൽ സമയവും മുഖത്തിനോടടുത്തുള്ള ഭാഗങ്ങളിലേക്ക് എക്സ്പോസർ വരാൻ സാധ്യതയുള്ളത്. പൂച്ചയുടെ കടിയും മാന്തലുമാണ്. യൂഷ്വലി ഡോഗ്സ് കടിക്കത്തതേ ഉള്ളൂ. പൂച്ചയാണെങ്കിൽ മാന്തുന്നതായതുകൊണ്ട് മുഖത്തിനടുത്ത ഭാഗങ്ങളിലേക്ക്, അതായത് ബ്രെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് റേബീസ് എന്റെ ഒരു ബൈറ്റിന്റെ സിവിയറിറ്റിയെ കണക്കൂട്ടുന്ന ഒരു അളവ്. അതുകൊണ്ട് തന്നെ ബ്രെയിനോടടുത്ത, അതായത് തലയോടടുത്ത ഭാഗങ്ങളിൽ കടിയും ഏൽപ്പിക്കാൻ സാധ്യത എപ്പോഴും കൂടുതൽ ഉണ്ടാവുന്നത് പൂച്ചകളിലാണ്. അതുകൊണ്ട് അവയ്ക്കും വാക്സിൻ എടുക്കണം. അവയ്ക്കും ഏതാണ്ട് 3 മാസം പ്രായമുള്ളപ്പോൾ തന്നെയാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ അതിനെയും 1 മാസം കഴിയുമ്പോൾ വീണ്ടും ബൂസ്റ്റർ എടുക്കാം, 6 മാസമാകുമ്പോൾ എടുക്കാം, എല്ലാ വർഷവും ബൂസ്റ്റർ എടുക്കാം. പൊതുവെ നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടുന്ന വാക്സിൻ ഒക്കെ തന്നെയും 3 വർഷം വരെ പ്രതിരോധ ശേഷി നൽകുന്ന വാക്സിൻസ് ആണ്. എന്നിരുന്നാൽ പോലും ഇന്ത്യയിൽ റേബീസ് അത്രയും എൻഡമിക് ആയതുകൊണ്ട് പ്രോട്ടോകോൾ പ്രകാരം എല്ലാ വർഷവും ഇന്ത്യയിൽ വളർത്തു മൃഗങ്ങൾക്ക് വാക്സിൻ എടുക്കണം എന്നാണ് പറയുന്നത്. മറ്റു മൃഗങ്ങൾക്ക് വാക്സിനേഷൻ എടുത്താൽ, അതായത് ഇപ്പൊ ഒരു പശുവിന് അസുഖം വരാതിരിക്കാനായിട്ട് വാക്സിൻ എടുത്താൽ ഇത്രത്തോളം ഫലപ്രദമാകാൻ സാധ്യത കുറവാണ്. കാര്യം ഞാൻ ഇവയുടെ റേബീസ് വൈറസിനോടുള്ള പ്രതിവർത്തിക്കുന്ന രീതിയിലെ വ്യത്യാസം കൊണ്ടാണ് അതിനൊന്നും തന്നെ ഇത്ര നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് അഷുർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡോഗിലും കാറ്റിലും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ വാക്സിനേഷൻ കൊണ്ട് നമുക്ക് ആർജിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കുക.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. In this September 28, World Rabies Day, ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റേബീസിനെ കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവെക്കാനായിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദ് ആണ് കേട്ടോ. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ തെരുവുനായ ആക്രമിക്കാനായിട്ട് വരികയാണെങ്കിൽ പൊതുവെ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓടും അല്ലെങ്കിൽ കല്ലെടുത്തെറിയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് അപകടം പിടിച്ചൊരു കാര്യമാണ്, ഈ കല്ലെടുത്തെറിയുക, ഓടുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ പല ആൾക്കാരും പ്രതിരോധത്തിന് വേണ്ടിയിട്ട് മെയിനായിട്ടും യൂസ് ചെയ്യുന്നൊരു വെപ്പൺ എന്ന് പറയുന്നത് കല്ലാണ്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് തെരുവുനായ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ പ്രതിരോധിക്കേണ്ടത്?
2: മൃഗങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മൃഗങ്ങൾക്ക് മനുഷ്യന്റെ മൂടും മനുഷ്യന്റെ മനസ്സും ഒക്കെ കുറെ കൂടെ വായിക്കാൻ പറ്റും. മനുഷ്യരിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനാലിൻ അതിന് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പേടിച്ചു എന്ന് കാണുമ്പോഴാണ് കൂടുതലും മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അതിനത് നായ്ക്ക് അഡ്രിനാലിനൊക്കെ തന്നെ നമ്മുടെ ബ്ലഡിലാണ് ഉണ്ടാവുന്നത്, അതുപോലും നായ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നായയെ കണ്ടാൽ ഓടുന്നത് ഒരു ശരിയായ നടപടിക്രമമല്ല. കാര്യം നാട് ഓടുമ്പോഴത്തേക്ക് അത് വീണ്ടും അതിന് കഴിയുന്നതും അതിന് ഒരു രീതിയിലും പ്രൊവോക്ക് ചെയ്യാതെ അതിനെ അങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് ധരിക്കാത്ത രീതിയിൽ നടന്നു പോകുന്നതാണ് ഏറ്റവും ഫലവത്തായിട്ടുള്ളത്. പിന്നെ കഴിക്കാൻ വരുവാന്നുണ്ടെങ്കിൽ നമ്മളുടെ യുക്തിക്കനുസരിച്ച് അതിന് ഏറ്റവും അടുത്ത ഒരു സ്ഥലത്തിലേക്ക് രക്ഷപ്പെടാനോ അതല്ലെങ്കിൽ നമ്മുടെ തലയുടെ അടുത്ത ഭാഗങ്ങളിലൊന്നും തന്നെ കടിയേൽക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുകയാണ് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ തെരുവ് നായ്ക്കൾക്കും നമ്മളിപ്പോൾ വാക്സിനേഷൻ നൽകാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവയ്ക്ക് എല്ലാ വർഷവും ഒന്നും കൃത്യമായിട്ട് നമുക്ക് വാക്സിനേഷൻ കൊടുക്കാൻ പറ്റാറില്ല. അത് മാത്രമല്ല, അവയ്ക്കൊക്കെ തന്നെയും ഞാൻ പറഞ്ഞതുപോലെ റേബീസിന് ഒരുപാട് റിസർവോയർ ഹോസ്റ്റ് ഉണ്ട്. പലയിടത്തും ഇത്തരത്തിൽ അതിന്റെ അസുഖം സ്റ്റോർ ചെയ്ത് റേബീസ് വൈറസിനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഒന്ന്, അത് പലതരത്തിലുള്ള എക്സ്പോസറും ഉണ്ട്. ഈവൻ വാക്സിനേറ്റഡ് ആണെങ്കിൽ പോലും തെരുവ് നായ്ക്കൾക്ക് വാക്സിൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരു വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരു നായ്ക്കാണ് വാക്സിൻ ഒരു റേബീസ് ഡോഗിന്റെ റേബിഡ് ഡോഗിന്റെ കടി കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവയ്ക്കൊരു ബൂസ്റ്റർ വാക്സിൻ ഒന്നുകൂടി എടുക്കാനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. മനുഷ്യരിലും ഇത്തരത്തില് ബൂസ്റ്റർ എടുക്കുന്നത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈവെന്തോ ടൈറ്റർ ഉണ്ടെങ്കിൽ പോലും, പക്ഷെ മനുഷ്യരുടെ ടൈറ്റർ കണ്ടെത്താൻ ടൈറ്റർ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് കുറച്ചൊരു കാലതാമസമുണ്ട്. ആ കാലതാമസത്തിന് മുന്നേ ആയിട്ട് തന്നെ ബൂസ്റ്റർ അഡ്വൈസ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാങ്കേതിക വിദ്യ അനുസരിച്ച് വാക്സിനേഷൻ കിട്ടിയ ഒരാൾക്ക് അവരുടെ ബോഡിയിൽ ഇതിനെ ചെറുക്കുവാനുള്ള ആന്റിബോഡി ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടുള്ള സംവിധാനമുണ്ട്. അതിനുള്ള രക്തപരിശോധന നടത്തിയാൽ എത്രയാണ് നമ്മളുടെ ആന്റിബോഡി ടൈറ്റർ എന്നറിയാം. നേരത്തെ പറഞ്ഞ പ്രകാരം ഇതിന് സാധ്യത കൂടുതലുള്ള വെറ്റിനറി ഡോക്ടർ, അറവുശാലകളിൽ പ്രവർത്തിക്കുന്നവര്, അതുപോലെ തന്നെ നമ്മുടെ സന്നദ്ധ സേവാ പ്രവർത്തകര്, നായപിടുത്തത്തിന് പോകുന്നവര് ഒക്കെ തന്നെയും പേവിഷബാധക്കെതിരായിട്ടുള്ള കുത്തിവയ്പ് പ്രൊഫൈലാക്റ്റിക് ആയിട്ട് നേരത്തെ എടുക്കാറുണ്ട്. അതിന് ഇടയ്ക്ക് ബൂസ്റ്ററും എടുക്കാറുണ്ട്. പിന്നെ അവരുടെയൊക്കെ ടൈറ്റർ നമ്മൾ നോക്കുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത് നല്ല രീതിയിലുള്ള ടൈറ്ററാണ് അവർക്കൊക്കെ തന്നെയും കിട്ടാറുള്ളത്. ഈ കൂടുതലും ടൈറ്ററിനകത്ത് കുറഞ്ഞു വരുന്നത് അവർക്ക് ആളുകളുടെ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ വാക്സിന്റെ കീപ്പിംഗ് ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന സാങ്കേതിക പിഴവുകളോ ഒക്കെയാണ്.
1: ഓക്കെ, ഈ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്ന ABC ഉണ്ടല്ലോ, അതായത് അനിമൽ ബർത്ത് കൺട്രോൾ, ഈ ഒരു പ്രോഗ്രാം റേബീസ് കൺട്രോൾ ചെയ്യാനായിട്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്?
2: തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ABC. ABCയിലൂടെ നമ്മൾ വിവക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നായയുടെ പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. നായയുടെ പോപ്പുലേഷൻ കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റും ഇവയ്ക്ക് കൂടുതൽ ഫുഡ് കിട്ടുന്നതുമാണ്. ഇവയ്ക്ക് ഫുഡ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ വേസ്റ്റ് നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ എല്ലായിടത്തും പുറത്തേക്ക് വലിച്ചെറിയുന്നു. വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നില്ല. അങ്ങനെ വേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് കൊണ്ട് അവയ്ക്ക് കൂടുതൽ ഫുഡ് കിട്ടുകയാണ്. ആ ഫുഡ് കൂടുതൽ കിട്ടുമ്പോൾ അവയുടെ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും. ഓട്ടോമാറ്റിക് നമ്പർ കൂടുമ്പോഴത്തേക്ക് കൂടുതൽ ഡോഗ്സിന്റെ എണ്ണം വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവ തമ്മിലുള്ള കോമ്പറ്റീഷനും ഇത്തരത്തിലുള്ള ബൈറ്റ്സിനുള്ള പ്രോബബിലിറ്റിയും കൂടുന്നതോടുകൂടി റേബീസിന്റെ പോസിബിലിറ്റിയും കൂടും. യൂഷ്വലി നമ്മൾ പിടിച്ചു കൊല്ലുന്നത് നമ്മളുടെ അടുത്ത് വരുന്ന നായ്ക്കളെയാണ് നമ്മൾ കൊടുത്തു നമ്മൾക്ക് പിടിച്ചു കൊല്ലാൻ സാധിക്കുന്നത്. ചില നായ്ക്കള്, അതായത് കൂടുതലും ഒരു വന്യ സ്വഭാവമുള്ള നായ്ക്കളുണ്ട്. വേറെ എന്താ ചെന്നായ്ക്കളുടെ ക്രോസിലൊക്കെ തന്നെ വരുന്ന നായ്ക്കളുണ്ട്. അത്തരം നായ്ക്കൾ, ചെന്നായ്ക്കളുടെ സ്വഭാവം ഉള്ള നായ്ക്കൾ, അങ്ങനെയുള്ള നായ്ക്കളൊന്നും നമുക്ക് കിട്ടുക, അവയെ പിടിക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കുറച്ച് നായ്ക്കളെ കൊല്ലുന്നത് ഇത്തരത്തില് ആക്രമണകാരികളായ നായ്ക്കൾക്ക് കൂടുതൽ ഫുഡ് കിട്ടാൻ കാരണമാകാനും അവയുടെ എണ്ണം കൂടാനും ഒരു നമ്മൾ അറിയാതെ തന്നെ കാരണമാക്കാറുണ്ട്.
1: ഓക്കെ, അപ്പോ ഡോക്ടർ അരവിന്ദാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ഈ ഒരു റേബീസ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന്, സെപ്റ്റംബർ 28 വേൾഡ് റേബീസ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ദിനത്തിൽ റേബീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദാണ്. ഡോക്ടർ, പേ വിഷബാധയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ഇത് മിത്താണോ അല്ലെങ്കിൽ ഫാക്ട് ആണോ എന്നുള്ളത് ഡോക്ടർ പറയണം. ഓക്കെ, ഇപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ നായ കടിച്ച മുറിവിലെ കാപ്പിപ്പൊടിയോ അല്ലെങ്കിൽ മഞ്ഞളോ പച്ചമരുന്നുകളോ ഒക്കെ വെക്കുന്നത് അണുബാധ തടയുമെന്ന് ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ഇത് മിത്താണോ അല്ലെങ്കിൽ ഫാക്ട് ആണോ?
2: ഇതെല്ലാം തെറ്റാണ്. ഇതിനകത്തൊന്നും യാതൊരു വിധമായ ശാസ്ത്രീയ അടിസ്ഥാനങ്ങളും ഇല്ല. മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് 100 കണക്കിന് 1000 കണക്കിന് 10000 കണക്കിന് രോഗികളിൽ പരീക്ഷിച്ച് അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് പറയുന്ന കാര്യമാണ് മോഡേൺ മെഡിസിൻ എപ്പോഴും പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, ഈവൻ ഒരു റേബിഡ് ഡോഗ് നിങ്ങളെ കടിച്ചാൽ പോലും അയാൾക്ക് പേവിഷബാധ വരാനുള്ള സാധ്യത 20% ഉള്ളൂ, 20% മാത്രമേ ഉള്ളൂ. കാര്യം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ റേബീസ് വൈറസിന്റെ പ്രോപ്പർട്ടിയും ഇവയുടെ ബൈറ്റിന്റെ പ്രോപ്പർട്ടിയും ഒക്കെ വെച്ച് തന്നെ 20% പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ ഒരാൾക്ക് പേവിഷബാധ വരുന്നത്. ഇപ്പൊ നമ്മുടെ അവതാരയ്ക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിലും ഇത് ഈ ചികിത്സ നടത്തിയാൽ 10 പേരെ ചികിത്സിച്ചാൽ 8 പേര് രക്ഷപ്പെടും, 2 പേർക്ക് മാത്രമേ അസുഖം വരുത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് തന്നെ ആർക്കും അവകാശപ്പെടാം ഞാൻ ചികിത്സിച്ച് പേവിഷബാധ വരാതെ. അതുകൊണ്ടാണ് പേവിഷബാധയിൽ ഒരുപാട് ചികിത്സകര് സക്സസ് സ്റ്റോറി കാണിക്കാൻ പറ്റുന്നത്. ഇതിന്റെ അകത്ത് അസുഖത്തിന്റെ ആയിട്ട് മാറുന്നതിന്റെ പ്രോബബിലിറ്റി കുറവാണ്. അത് ആ ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ മുറിവിൽ ഇത്തരത്തില് ഒന്നും തന്നെ പുരട്ടുന്നതോ ഒന്നും തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ കാപ്പിപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും തന്നെ ഒരു പ്രയോജനവും ഉണ്ടാവുന്നതല്ല. യഥാർത്ഥത്തില് നമുക്ക് വേണ്ടത് അവിടെ അതിന്റെ ഈ സോപ്പ് പോലെ നമ്മൾ ഉപയോഗിച്ച് കഴുകുകയും അതേപോലെ ടിഞ്ചറേഡിൻ അങ്ങനെയുള്ള ആന്റി സെപ്റ്റിക്സ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്.
1: ഓക്കെ, അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് റേബീസ് വാക്സിൻ എടുക്കുന്ന ദിവസങ്ങളിൽ ഇറച്ചി, മീൻ, മുട്ട എന്നിവയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഇത് ഫാക്ട് ആണോ അല്ലെങ്കിൽ മിത്താണോ?
2: അത് മിത്താണ്. റേബീസ് വൈറസിന് ഏത് വാക്സിനേഷൻ ആയാലും ഇത്തരത്തിൽ ഒന്നും തന്നെ ഇറച്ചിയും മുട്ടയും ഒക്കെ തന്നെ നല്ല ആഹാരമാണ്. പലപ്പോഴും ആളുകൾ പേവിഷബാധ ഉണ്ടെങ്കിൽ മുട്ട കഴിക്കരുതെന്ന് വരെ പറയും. മുട്ട കഴിക്കരുത്, നാരങ്ങ കഴിച്ചു കഴിഞ്ഞാൽ പേ പെട്ടെന്നളവും എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇതുമൊക്കെ തെറ്റായ ഒരു അറിവുകളാണ്.
1: ഓക്കെ, ഈ പേപ്പട്ടി എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാരുടെയും മനസ്സിൽ വരുന്നത് വായിൽ നിന്ന് നുരയും പതിയും ഒക്കെ വന്ന് അക്രമാസക്തനായിട്ട് ഓടുന്ന നായയാണ്. എന്നാൽ വളരെ ശാന്തരായിട്ടുള്ള എഴുന്നേൽക്കാൻ വയ്യാത്ത നായ്ക്കൾക്കും പേവിഷബാധ ഉണ്ടാകാം എന്നത് സത്യമാണോ അല്ലെങ്കിൽ മിത്താണോ?
2: തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഓർക്കുക, ഒരു നായയോ പൂച്ചയോ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് വരെ മുതൽ തന്നെ ഇത്തരത്തിൽ അതിന്റെ സ്രവത്തിലൂടെ അസുഖത്തിന്റെ വൈറസ് വരത്താൻ സാധ്യതയുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ വായ തുറന്നിരിക്കുന്നത്? അതിന് വായ അടയ്ക്കാനായിട്ട് കീഴ്ത്താടിയിലേക്കുള്ള പാരാലിസിസ് ആണ്. കീഴ്ത്താടി സ്തംഭിച്ചു പോകുന്നത് കൊണ്ടാണ്, അതിന്റെ വായ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും കാണുന്ന പേവിഷബാധയുള്ള ഒരു നായയുടെ വായ തുറന്നിരിക്കുന്നതും അതിന്റെ നാക്കുകൾ പുറത്തേക്ക് നീണ്ടു കിടക്കുന്നതായിട്ട് തോന്നുന്നതും നാക്കിനകത്ത് റെഡ് കളറായിട്ട് കാണുന്നതും. മനുഷ്യരില് വെള്ളം കുടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുമെന്നെങ്കിലും നായ്ക്കളില് ഇത്തരത്തില് ആഹാരം കഴിക്കുന്നതിന് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് പ്രശ്നങ്ങളായിട്ട് നമുക്ക് കാണുകയല്ല. പലപ്പോഴും ആളുകൾ അങ്ങനെയും ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്, വെള്ളം കുടിക്കാൻ പറ്റുമോ എന്ന് നോക്കി. വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പേവിഷബാധ അല്ല എന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, മസിൽസ് ഓഫ് ഡെഗ്ലൂട്ടിനേഷൻ നമുക്ക് പാരാലിസ് ഉണ്ടാവുന്നുണ്ടെങ്കിലും മനുഷ്യരിൽ ഉണ്ടാവുന്ന അത്രയും പോലെയുള്ള രീതിയിൽ നായ്ക്കൾക്കൊന്നും ഉണ്ടാവാം.
1: ഓക്കെ, ഫൈനലി ഈ ഒരു വേൾഡ് റേബീസ് ഡേയിൽ മൃഗങ്ങളെ വളർത്തുന്നവരോടും പൊതുസമൂഹത്തോടും ഡോക്ടർക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്തായിരിക്കും?
2: നമ്മള് എപ്പോഴും നമ്മളുടെ പെറ്റ്സിനെ വളർത്തുന്നത് നമുക്ക് ഒരുപാട് മാനസിക സന്തോഷത്തിനും അതേപോലെ നല്ലൊരു വ്യക്തിത്വമാകാനും അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സങ്കല്പം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം ഉണ്ടാകാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ് പെറ്റ്.
1: പക്ഷെ
2: ഈ പെറ്റ്സിൽ നിന്നും വരുന്ന അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പെറ്റ്സിനെ നമ്മൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യണം. അതിന്റെ ഒരു പ്രധാന ഘടകമാണ് വാക്സിനേഷൻ, റേബീസിനെതിരായിട്ടുള്ള വാക്സിനേഷൻ. എന്തുകൊണ്ടാണ് റേബീസിന്റെ കാര്യം എടുത്തു പറയുന്നത് എന്താണെന്ന് ഞാൻ, റേബീസ് വൺസ് ഡയഗ്നോസ്ഡ് ആസ് പോസിറ്റീവ് നമുക്ക് ദേർ ഈസ് നോ ട്രീറ്റ്മെന്റ്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും ഫസ്റ്റിൽ തന്നെ പറയുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന എല്ലാ ഇത്തരത്തിലുള്ള മൃഗങ്ങൾക്ക് പ്രത്യേകിച്ചും കാർണിവോറസും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മീറ്റ് ഈറ്റിംഗ് ആയിട്ടുള്ള എല്ലാ ആനിമൽസിനെയും പെറ്റ് ആനിമൽസിനെയും നിങ്ങൾ വാക്സിൻ കൊടുത്ത് മാത്രം നിർത്തുക. എങ്ങനെയൊക്കെ നിർത്തിയിരുന്നാൽ പോലും നമ്മൾ അവയിൽ നിന്നും കടികിട്ടാനുള്ള സാധ്യത ഒഴിവാക്കുക. നിങ്ങൾക്ക് വഴിയിൽ കാണുന്ന ഒരു നായയോട് സ്നേഹം തോന്നിയാൽ അവയെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ കടി ഏൽക്കാനുള്ള സാധ്യത കഴിയുന്നത് ഒഴിവാക്കുക. അവയെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത് ഇടപഴകാവൂ. അത് ആളുകൾ ഒരുപാട് തെറ്റുണ്ടാക്കുന്നതാണ്. വഴിയിൽ നമുക്കൊരു അസുഖം വന്നൊരു നായയുടെ കുഞ്ഞായിരിക്കും, അതിനെ ആളുകൾ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതായിരിക്കും, ഇതറിയാതെ അതിനോട് സ്നേഹം കാണിച്ച് അതിന് ആഹാരം കൊടുക്കുകയും അതിൽ നിന്നൊരു കടിയൊക്കെ ഏൽക്കുന്ന ഒരു സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊട്ടും അറിയത്തില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സിംപ്റ്റം കാണിക്കുന്നതിന് മുമ്പ് തന്നെ ആ വൈറസ് എക്സ്ക്രീറ്റ് ചെയ്യും. അങ്ങനെ വൈറസ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്.
0: ഓക്കെ, അപ്പൊ ഡോക്ടർ, നമ്മുടെ ഈ ഒരു ലൗഡ് സ്പീക്കർ എന്ന ഷോയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ വേൾഡ് റേബീസ് ഡേയിൽ നമ്മുടെ ലിസണേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നു. അതുപോലെ മൃഗങ്ങളെ വളർത്തുന്നവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.
2: ഓക്കെ, താങ്ക് യു.

Good evening. Welcome to Ashraya Premier League with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി ആയിട്ടുണ്ട്. ഇനി അടുത്ത 2 മണിക്കൂർ സമയം നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ കുറച്ച് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഇതിൽ നിങ്ങളുടെ നോളജ് ഒന്ന് പൊടിതട്ടിയെടുക്കാനായിട്ടുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. Throughout this week, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും ഒരു ലക്കി വിന്നറിനെ നമ്മൾ ഫ്രൈഡേ സെലക്ട് ചെയ്യും. അവർക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു കിടലൻ സമ്മാനമാണ് കാത്തിരിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ട് എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം ഒരു കലക്കൻ സൂപ്പർ ഹൈറ്റ് പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ APL അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ September 29 മുതൽ October 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരും ആവശ്യമായവർക്ക് ഒരു മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
0: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
4: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: പ്രേമം എന്നാൽ എന്താണു പെണ്ണേ? അത്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
6: Ashraya Premierly.
7: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള കുറച്ച് കോമഡി ഹിറ്റ് ഡയലോഗ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
8: എന്താ പേര്?
9: അയ്യപ്പൻ.
8: എടോ എന്റെ പേരെന്താന്ന്?
9: സാറിന്റെ പേര് എന്നോടാണ് ചോദിക്കണത്.
8: എടോ ഗോവിന്ദൻ കുട്ടി, ഇനി മറക്കോ?
9: ഇല്ല.
8: എന്താ?
9: ഇബ്രാഹിം കുട്ടി.
8: മുഹമ്മദ് കുട്ടി. എന്റെ പേര്?
9: ഗോവിന്ദൻ കുട്ടി.
7: യെസ്, നമ്മുടെ ലാൽ സാറ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് മൂവിയിലെ സൂപ്പർ കോമഡി ഡയലോഗാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഏത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം കേട്ടോ. എന്നാലും ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490906.

0952-664-9090 ദുരന്ത എന്ന മൂവിയിലൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാമിനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് ഒരു മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: വാക്കുകൾക്കപ്പുറമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം. അവർ നൽകുന്ന ആ സ്നേഹത്തിന് നമ്മൾ നൽകേണ്ടത് അല്പം കരുതലും കൃത്യമായ വാക്സിനേഷനുമാണ്. പേവിഷബാധയെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ സ്നേഹബന്ധം നമുക്ക് സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാം. ഇന്ന് സെപ്റ്റംബർ 28 വേൾഡ് റാബിസ് ഡേ.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam. Frozen ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് വിജയ വിവാഹ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും. സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഷുഗർ, BP, ലിപിഡ് പ്രൊഫൈൽ, ECG, HbA1c പരിശോധനകളും കാർഡിയോളജി കൺസൾട്ടേഷനും സൗജന്യമായി നേടാം. ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് ഈ സുവർണാവസരം. ബുക്കിംഗിനായി വിളിക്കാം 9745006215. വിജയ വിവാഹ ഹോസ്പിറ്റൽ.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എന്താ പേര്?
4: അയ്യപ്പൻ.
3: എടോ എന്റെ പേരെന്താന്ന്?
4: സാറിന്റെ പേര് എന്നോടാണ് വിളിക്കണോ?
3: എടോ ഗോവിന്ദൻ കുട്ടി, ഇനി മറക്കോ.
4: ഇല്ല,
3: എന്താ?
4: ഇബ്രാഹിം കുട്ടി. മുഹമ്മദ് കുട്ടി.
3: എന്റെ പേര്?
5: യെസ്. ഈ ഒരു ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ബ്രേക്കിനെ മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ.
6: ഹലോ
5: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? ഉണ്ണിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
6: സുഖായിട്ടിരിക്കുന്നു.
5: ചായ ഒക്കെ കുടിച്ചോ? ഓക്കെ, ആൻസർ പറഞ്ഞിട്ട് കുടിക്കുള്ളൂ
6: അല്ലേ?
5: ഓക്കെ. അപ്പൊ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? ആര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണെന്ന് മനസ്സിലായോ? ഓക്കെ, ഏത് സിനിമയിലെ ഡയലോഗ് ആണ്?
6: കോബ്ര.
5: കോബ്ര? കോബ്രയാണോ? അതിനകത്തൊരു പ്രധാനപ്പെട്ട ക്ലൂ ഉണ്ട്. ഗോവിന്ദൻ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലൂ ഉണ്ട്. ആ കിട്ടുന്നുണ്ടോ? ലാൽ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. 4 നായകന്മാരുള്ള ഒരു സിനിമയാണ്. ഇത്രയും ക്ലൂസ് ഒക്കെയാണ് മെയിൻ ആയിട്ടും
6: പറയാനുള്ളൂ.
5: അതെ അതെ അതെ. കിട്ടുന്നുണ്ടോ? കിങ് ലെയർ അല്ല. ഞാൻ ആൻസർ പറയട്ടെ? ടു ഹരിഹർ നഗർ. ആ സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു. അതെ അതെ. ഓക്കെ, അപ്പൊ
6: എന്തായാലും
5: ഓക്കെ, 4 നായകന്മാരുള്ള സിനിമയാണല്ലോ ടു ഹരിഹർ നഗർ. ഓക്കെ, അപ്പൊ എന്തായാലും
6: വിളിച്ചിട്ടുണ്ട്.
5: മുകേഷ് ഉണ്ട്, ജഗദീഷ് ഒക്കെ ഉള്ള സിനിമയാണ്. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ എന്തായാലും സന്തോഷം കേട്ടോ. ഓക്കെ, വീണ്ടും വിളിക്കാം. താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഉണ്ണിച്ചേട്ടനാണ്. അൺഫോർച്ചുനേറ്റ്ലി ഉണ്ണിച്ചേട്ടന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് സാധിച്ചില്ല. നമുക്ക് വാട്സപ്പിലും കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ആശ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ടു ഹരിഹർ നഗർ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ. അജിത്, രതീഷ് ചേട്ടൻ, കീർത്തന, മാളവിക, കാത്തു, ബിനോയ് ചേട്ടൻ, അരവിന്ദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ടു ഹരിഹർ നഗർ എന്നുള്ളതാണ്. ടു ഹരിഹർ നഗർ എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു. ഇതിന്റെ ഫ്രാഞ്ചൈസ് ആയിട്ട് വന്നിട്ടുള്ള സിനിമയായിരുന്നു ഇൻ ഹരിഹർ നഗർ. അതിനുശേഷം വന്ന സിനിമയായിരുന്നു ടു ഹരിഹർ നഗർ. അതിനുശേഷം വന്ന മറ്റൊരു സിനിമയായിരുന്നു ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ. ഈ ഒരു 3 സിനിമകൾ കാണുന്ന സമയത്തും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അപ്പുക്കുട്ടന്റെ കഥാപാത്രമാണ്. നമ്മുടെ ജഗദീഷ് ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്. ഒരുപാട് ഒരുപാട് ഒരുപാട് കോമഡി എലമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
7: ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്.
8: അതെ അതെ,
7: അംബാനിക്കൊപ്പം പണക്കാരനാണ്.
9: അംബാനിയേക്കാൾ
7: ഓ ഇത്തവണത്തെ ഇയറിലെ കണക്ക്.
8: അതെ അതെ,
7: അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്.
9: 3 എണ്ണം
7: റിസർവ് ബാങ്ക് ആണോ? 3 എണ്ണം.
5: യെസ്. ഓഡിയോ കേട്ടപ്പോൾ തന്നെ സിനിമ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾ ഒരുപാട് ടിക്ടോക്ക് വീഡിയോസിലും ഇൻസ്റ്റഗ്രാം റീൽസിലും ഒക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു ഡയലോഗാണ്. ഇതേത് സിനിമയിലെ ഡയലോഗാണ് എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 8291909040 0474-2919-09090 ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490906 9526690

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.
2: ഹലോ, എവിടെയാ?
3: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
2: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
2: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.
4: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: Doom, shak, doom, doom, doom.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: Once again, welcome back to APL with me, RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
6: ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്.
7: അതെ അതെ,
6: അംബാനിക്കൊപ്പം പണക്കാരനാണ്.
8: അംബാനിയേക്കാൾ,
6: ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്കൊക്കെ,
7: അതെ അതെ,
6: അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്.
7: 3 എണ്ണം
6: റിസർവ് ബാങ്കാണോ 3 എണ്ണം?
5: യെസ്. ഇതേത് സിനിമയിലെ ഓഡിയോ ആണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മാൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു, പറഞ്ഞിരിക്കുന്നു മിസ്റ്റർ മരുമകൻ. ആശ ചേച്ചി, മിന്നു, മാളവിക, ഉണ്ണി, അരവിന്ദ് ചേട്ടൻ, ശ്യാമ, ഹരിത ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ മരുമകൻ എന്നാണ്. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കാരിസ്ഥൻ. സുശീല ചേച്ചി, ശ്രീകല ചേച്ചി, പ്രിൻസ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മിസ്റ്റർ മരുമകൻ. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കിങ് ലെയർ എന്നാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. നമ്മുടെ ദിലീപും സുരാജ് വെഞ്ഞാറുമൂടും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനാണ്. ഈ ഒരു ഡയലോഗ് അവർ ഖുഷ്ബുവിനോട് പറയുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാൻസേഴ്സ് അറിയിച്ച് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
9: സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്.
5: യെസ്, ഈ ഒരു വോയിസ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. ബിന്ദു പണിക്കർ പറയുന്ന ഒരു ഡയലോഗാണ്. ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നതാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഒരുപാട് ലെജൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിലെ ഓഡിയോ ആണ്. എന്തായാലും മനസ്സിൽ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909. 0474249090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490906. 9526690909. മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിൽ ഒരു കലക്കൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: back to Astria Premier League with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ മലയാള സിനിമയിലെ കുറച്ച് സൂപ്പർ ഹിറ്റ് കോമഡി ഡയലോഗ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്.
0: യെസ്, നമ്മുടെ ബിന്ദു പണിക്കർ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് ഇത്. ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
2: രജീന.
0: ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കാണ്. റേഞ്ച് ഉള്ള അടുത്തുനിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാമോ? അതായത് കേൾക്കുന്നില്ല, പറയുന്നത് വിട്ട് വിട്ട് പോവാണ്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്? വിട്ട് വിട്ട് പോവാണ്. ഹലോ
2: ഹലോ,
0: പറയുന്നത് വിട്ട് വിട്ട് പോവാണ്. ഹലോ
2: ഹലോ,
0: കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ പറയുന്നത് കട്ടായി കട്ടായി പോവാണ്. ഹലോ, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ രജീന ചേച്ചി, നമ്മുടെ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നോ? സിനിമ ഏതാണെന്ന് മനസ്സിലായോ? ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. എന്നാ ഈ സിനിമയിൽ നമ്മുടെ ബിന്ദു പണിക്കർ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഓർക്കുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? പേരോർക്കുന്നില്ല. ഓക്കെ, ഞാൻ കുറച്ച് ക്ലൂസ് പറയട്ടെ. ഓപ്ഷൻ എ കൗസല്യ, ഓപ്ഷൻ ബി ആനന്ദവല്ലി, ഓപ്ഷൻ സി ഇന്ദുമതി. ഇന്ദുമതിയാണോ? ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, അപ്പൊ ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് റജീന ചേച്ചിയാണ്. ചേച്ചി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. തങ്കമ്മ ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം. റയാൻ, ദീപുചേട്ടൻ, അർച്ചന ചേച്ചി, ആശ ചേച്ചി, സതീഷ് കുമാർ ചേട്ടൻ, ശ്രീകല ചേച്ചി, സുശീല ചേച്ചി, അനിൽകുമാർ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പെരുവന്നപ്പുറത്തെ വിശേഷങ്ങൾ. കണ്ണൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ജോക്കർ. ഓക്കെ, രണ്ടു പേരുടെ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിരിക്കുകയാണ്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പായിരുന്നു ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബിന്ദു പണിക്കർ പറയുന്ന ഒരു ഡയലോഗാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ബിന്ദു പണിക്കർ തന്നെയാണല്ലോ. അവരുടെ ആ ഒരു പൊട്ടി ഇംഗ്ലീഷൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പം എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
3: You still haven't finished this? പിന്നെ നീ എവിടെ എന്ത് എടുക്കുവായിരുന്നു?
4: Yesterday I worked till 10:30 madam. And today I came early in the morning and started the work തുടങ്ങി madam.
3: Yeah, that's exactly what I'm asking you. Why haven't you finished this?
4: This work is very heavy and I need more time.
3: Heavy? This work is heavy for you. ജോലി സമയത്ത് ജോലി എടുക്കണം, അല്ലാതെ അതിനിടക്ക് loose talkന് പോകരുത്.
0: യെസ്, നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു അട്ടിപൊളി കോമഡി ഫിലിമിലെ ഡയലോഗാണ്. നമ്മുടെ ദിലീപും മമത മോഹൻദാസും ഒന്നിച്ചഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. നമ്മൾ ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഈ ഒരു ഓഡിയോ കേൾക്കാറുണ്ട്. നമ്മൾ റീൽസൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗാണെന്ന് തോന്നുന്നു. ഇതേത് സിനിമയിലെ ഡയലോഗാണ് എന്നതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള ചോദ്യം. സോ സിമ്പിളായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9 2664-9090 9562-66-4490. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന സിനിമയിലെ ഒരു അട്ടിപ്പൊളി പാട്ട് കേൾക്കാമിനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ്

ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ചോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ 1 പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: You still haven't finished this? പിന്നെ നീ എവിടെ എന്തെടുക്കുവായിരുന്നു?
7: Yesterday I worked till 10:30, madam.
6: Uh-huh.
7: And today I came early in the morning and started the work thodangi, madam.
6: Yeah, that's exactly what I'm asking you. Why haven't you finished this?
7: This work is very heavy and I need more time.
6: Heavy? This work is heavy for you. Joli samayathu joli edukanam, allade adinadukku loose talk ne povarudhu.
8: യെസ്, നമ്മുടെ ദിലീപും മംതയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനാണ് ഇത്. ഏത് സിനിമയിലെ ഡയലോഗാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സുശീല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മൈ ബോസ് എന്ന സിനിമയിലേതാണ്. ഉണ്ണി മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടുണ്ട്, മൈ ബോസ് എന്നാണ്. സൂര്യ, ഡേവിഡ്, അർച്ചന ചേച്ചി, തങ്കമ്മിണി ടീച്ചർ, ദീപുചേട്ടൻ, മിന്നു, മീനാക്ഷി, ബിനോയ്, കീർത്തന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മൈ ബോസ് എന്നാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. മൈ ബോസ് എന്ന സിനിമയിലെ ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് കോമഡി സീനുകൾ കൊണ്ട് സമ്പന്നമായുള്ളൊരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ സീനൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണല്ലോ. എന്തായാലും ആൻസേഴ്സ് അറിയിച്ചു എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോയിലേക്ക് കടക്കാം. ഓഡിയോ ഇതാണ്.
9: സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്നേനെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ.
8: യെസ്, നമ്മുടെ സുരേഷ് ഗോപി പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഉത്സവമേളം എന്ന സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു ഓഡിയോയിൽ കേട്ട വോയിസ് ആരുടേതാണ്? നമ്മുടെ തമാശകളുടെ താരരാജാവ് എന്ന് വിളിക്കാവുന്ന ഒരു ലെജൻഡ് ആയിട്ടുള്ള ആക്ടറുടെ വോയിസ് ആണ്. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. ആൻസേഴ്സ് അയക്കാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ 9526490900. 9526490900. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു തകർപ്പൻ പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി മൈ ബോസ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് വിജയ വിവാഹ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും. സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഷുഗർ, BP, ലിപിഡ് പ്രൊഫൈൽ, ECG, HbA1c പരിശോധനകളും കാർഡിയോളജി കൺസൾട്ടേഷനും സൗജന്യമായി നേടാം. ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് ഈ സുവർണാവസരം. ബുക്കിംഗിനായി വിളിക്കാം 9745006215. വിജയ വിവാഹ ഹോസ്പിറ്റൽ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
1: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Ashraya Premiere.
6: Once again, welcome back to APL with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
7: സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ.
6: യെസ്, ഉത്സവമേളം എന്ന സിനിമയിലെ ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരുന്നു. ഈ ഒരു ഓഡിയോയിൽ കേൾക്കുന്ന വോയിസ് ആരുടേതാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ശ്രീകല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ജഗതി ശ്രീകുമാർ. സുശീല ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ജഗതി ശ്രീകുമാർ. നെഫ്സി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ജഗതി ശ്രീകുമാർ എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ, അനിൽകുമാർ ചേട്ടൻ, സതീഷ് ചേട്ടൻ, അർച്ചന ചേച്ചി, തങ്കമ്മന് ടീച്ചർ, ദീപു ചേട്ടൻ, ഉണ്ണി, രതീഷ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ജഗതി ശ്രീകുമാർ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഉത്സവമേളം എന്ന സിനിമയിൽ നമ്മുടെ ജഗതി സാറ് പറയുന്ന ഒരു ഡയലോഗാണ്, രാമ ശ്രീരാമ എന്ന പാട്ട് പാടുന്നതിന് മുൻപായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് കൂടിയാണ് കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് നമ്മളെ കുടുകുട ചിരിപ്പിച്ച മനോഹരമായിട്ടുള്ള കോമഡി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ചിരിയുടെ താര രാജാവ് തന്നെയാണ് ജഗതി സാർ എന്ന് തന്നെ പറയാം. എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. അടുത്ത ഓഡിയോ ഇതാണ്.
8: ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഈ നിഷ്കളങ്കമായ മുഖത്തെ കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ.
6: യെസ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു ഡയലോഗാണ്. ഒരിടയ്ക്ക് ടിക്ടോക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ ഡബ് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗ് കൂടിയായിരുന്നു. നമ്മുടെ ദിലീപ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു അട്ടിപൊളി സൂപ്പർ കോമഡി ഫിലിമിലെ ഓഡിയോ ആണ്. ഏത് സിനിമയിലേതാണ് എന്നതാണ് എന്റെ ചോദ്യം. ആൻസർ കിട്ടിയെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9562669090952-66-99090. യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു തകർപ്പൻ പാട്ട് കേൾക്കാമിനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഈ ലോക ഹൃദയ ദിനത്തിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഒരു മികച്ച അവസരം. കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിൽ സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെ സൗജന്യ കാർഡിയോളജി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫ്രീ ECG സ്ക്രീനിങ്ങിനൊപ്പം എക്കോ TFT ലാബ് പരിശോധനകൾക്ക് വൻ ഇളവും ലഭ്യമാണ്. കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ ആവശ്യമായവർക്ക് 1 മാസത്തിനുള്ളിൽ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും. ഹൃദയാരോഗ്യം ഉറപ്പാക്കാൻ ഇന്ന് തന്നെ വിളിക്കൂ 0474-27222.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു APL വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
2: ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഈ നിഷ്കളങ്കമായ മുഖത്തെ കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. മോളെ അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. വേണ്ട മോളെ, ചായം ബജി ഒന്നും ഇപ്പൊ വേണ്ട.
1: യെസ്, ഇത് ഏത് സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് എന്നതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. രതീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഈ പറക്കും തളിക. ശ്രീകല ചേച്ചി, അർച്ചന ചേച്ചി, അനിൽകുമാർ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, സതീഷ് കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഈ പറക്കും തളിക. നെഫ്സി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പഞ്ചാബി ഹൗസ്. തങ്കമണി ടീച്ചർ, ദീപു ചേട്ടൻ, സുശീല ചേച്ചി, ഉണ്ണി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഈ പറക്കും തളിക എന്നുള്ളതാണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈസ് പറക്കും തളിക. ആ സിനിമയിലെ ഓഡിയോ ക്ലിപ്പാണ് നമ്മുടെ ദിലീപും ഹരിശ്രീ അശോകനും കൊച്ചിൻ ഹനീഫയും നിത്യാദാസും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ സീനായിരുന്നു. ഈ ഒരു സിനിമയെപ്പറ്റി പറയാനായിട്ടാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സിനിമയാണല്ലോ. ദിലീപിൻ്റെ ഏറ്റവും മികച്ച സിനിമകളിൽ നമ്മൾ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമകളിൽ ഒന്നുകൂടിയാണ്. ഒത്തിരി അധികം കോമഡീസ് ഒക്കെ ഉള്ള, നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു എലമെൻ്റ് ഉള്ള ഒരു സിനിമ കൂടിയാണ് ഈ പറക്കും തളിക. അപ്പോൾ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ ഫ്രൈഡേ ആണ് ഒരാളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അട്ടിപ്പൊള്ളി കിടക്കാച്ചി സമ്മാനം സ്വന്തമാക്കാം. സോ എല്ലാവരും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 54 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം ആശ്രയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു കിഡിലൻ ഗുഡ് ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: മലയാളത്തിന്റെ സ്വന്തം ദുൽഖർ സൽമാൻ നായകനായെത്തി പ്രേക്ഷക മനസ്സിൽ വലിയൊരു ചോദ്യചിഹ്നവും ഒപ്പം കാക്കിക്കൊപ്പായത്തിനുള്ളിലെ നീതിബോധവും ചർച്ചയാക്കിയ ഒരു സിനിമയാണ് സല്യൂട്ട്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജി ശ്രീശാന്ത്.
1: ഞാൻ എസ് ഐ ഒന്ന് കാണാൻ വന്നോ?
2: എന്താ
1: അതേ പോരും
2: പറഞ്ഞു. ഇവരൊക്കെ എസ് ഐ സാറിന് കാണാൻ വന്നവരാ.
1: ഞാൻ ഇവിടെ എസ് ഐ ആയിരുന്നിട്ടുണ്ട് മുമ്പ്.
2: സാർ
1: ഇപ്പോൾ ലോങ് ലീവിലാണ്. എനിക്ക് ഇവിടെ ഉള്ള രണ്ട് ഡോക്യുമെന്റ്സ് ഒന്ന് പരിശോധിക്കാം. ഞാൻ ഇരുന്ന പേരുള്ളൂ.
0: റോഷൻ ആൻഡ്രീസ് എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ തന്നെ സ്വന്തം നിർമ്മാണ കമ്പനിയായ വേഫർ ഫിലിംസ് ആണ്. ബോബി സഞ്ജയ് കോംബോയുടെ മൂർച്ചയേറിയ തിരക്കഥയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്. ദുൽഖറിനൊപ്പം ബോളിവുഡ് താരം ഡയാന പെന്റി മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച ഈ സിനിമയിൽ മനോജ് കെ ജയൻ, അലൻസിയർ, ബിനു പപ്പു, ഇന്ദ്രൻസ്, വിജയകുമാർ എന്നിവർ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്.

വളരെ സിമ്പിളായിട്ട് കഥ പറയുകയാണെങ്കിൽ, സിസ്റ്റത്തിന്റെ അനീതിക്കെതിരെ സ്വന്തം കുടുംബത്തോടും ഒഫീഷ്യൽ പദവിയോടും പോരാടി തെറ്റായി പ്രതിചേർക്കപ്പെട്ട ഒരു പാവ മനുഷ്യന് നീതി വാങ്ങി നൽകാൻ അരവിന്ദ് കരുണാകരൻ എന്ന സബ് ഇൻസ്പെക്ടർ നടത്തുന്ന മാനസിക സംഘർഷങ്ങളും ഒറ്റയാൾ പോരാട്ടവുമാണ് സല്യൂട്ടിന്റെ പ്രമേയം. പരമ്പരാഗത പോലീസ് മാസ് മസാല ചിത്രങ്ങളിൽ നിന്നും തികച്ചു വ്യത്യസ്തമായി വളരെ റിയലിസ്റ്റിക്കും ഡാർക്കുമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലൊരുക്കിയ ഈ സിനിമ ആഗോളതലത്തിൽ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചകൾക്കും മികച്ച പ്രേക്ഷക സ്വീകാര്യതയ്ക്കുമാണ് വഴിവെച്ചത്.

0: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് വിജയ വിവാഹ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും. സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഷുഗർ, BP, ലിപിഡ് പ്രൊഫൈൽ, ECG, HbA1c പരിശോധനകളും കാർഡിയോളജി കൺസൾട്ടേഷനും സൗജന്യമായി നേടാം. ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് ഈ സുവർണാവസരം. ബുക്കിംഗിനായി വിളിക്കാം 9745006215. വിജയ വിവാഹ ഹോസ്പിറ്റൽ.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road, Private Bus Stand, Samibam, Pulaman, Kottarakara.

0: Flatboard. സല്യൂട്ട് എന്ന സിനിമയുടെ കഥയിലേക്ക് വരാം. അരവിന്ദ് കരുണാകർ എന്ന യുവ സബ് ഇൻസ്പെക്ടർ തന്റെ ചേട്ടനും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായ അജിത് കരുണാകരന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. സിറ്റിയിൽ നടക്കുന്ന ഒരിരട്ട കൊലപാതക കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം രാഷ്ട്രീയ സാമൂഹിക സമ്മർദ്ദങ്ങൾ കാരണം മുരളി എന്ന നിരപരാധിയായ ഒരു സാധാരണക്കാരനെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി പ്രതിയാക്കാൻ ശ്രമിക്കുന്നു. തുടക്കത്തിൽ സ്വന്തം സഹോദരനെയും സഹപ്രവർത്തകരെയും വിശ്വസിച്ച് ഇതിന് കൂട്ടുനിൽക്കേണ്ടി വരുന്ന അരവിന്ദന് പിന്നീട് തങ്ങൾ ചെയ്തത് എത്ര വലിയ അനീതിയാണെന്ന് മനസ്സിലാവുകയും അവന്റെ മനസാക്ഷി അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. സത്യം പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കുന്ന അരവിന്ദനെ സ്വന്തം ചേട്ടനും പോലീസ് സംഘവും ഒറ്റപ്പെടുത്തുകയും തടയുകയും ചെയ്യുന്നു. തുടർന്ന് ജോലിയിൽ നിന്ന് നീണ്ട അവധിയെടുക്കുന്ന അരവിന്ദ് പോലീസിന്റെ ഒരു സഹായവുമില്ലാതെ ആ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ സ്വന്തം അന്വേഷണം ആരംഭിക്കുന്നു.
1: ഇതേ തൊട്ടപ്പുള്ളൂ, ഇത് ഇവിടെ വെച്ച് നമ്മളാം.
2: എന്നിട്ട് ഇനി ക്രൈം ഉണ്ടാവുമ്പോ പൊളിറ്റിക്കൽ പ്രഷർ പുറത്ത് കൈ കെട്ടുന്ന ആരെങ്കിലും പ്രതിയാക്കാം. എല്ലാം മാറാട്ടെ.
3: അതാ സിസ്റ്റം. ഫോർ യുവർ ഇൻഫർമേഷൻ, മന്ത്രിമാരും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും ഉള്ളിടത്തോളം കാലം അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ അഞ്ചു പേരല്ലെങ്കിൽ വേറെ അഞ്ചു പേർ.
2: അത് ഈ അഞ്ചു പേരാവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഉൾപ്പെടുന്ന അഞ്ചു പേരാവാൻ പാടില്ല.
4: അത് താനുകൾ മാത്രം തീരുമാനിച്ച പോരാ.
2: മതി, ഒരുത്തരം നല്ലുണ്ടെങ്കിൽ അവൻ മാത്രം തീരുമാനിച്ചാ മതി.
5: നട്ടലിലുള്ളവന് തെളിവുമായിട്ട് വാദ്യം.
0: അന്വേഷണത്തിൽ വ്യാജവിലാസങ്ങളും പേരുകളും മാറി മാറി ഉപയോഗിച്ച് സംസ്ഥാനത്ത് നീളം കുറ്റകൃത്യങ്ങൾ നടത്തുന്ന അപൂർവന ഒരു സീരിയൽ ആണ് ഇതിന് പിന്നിലെന്ന് അരവിന്ദ് തിരിച്ചറിയുന്നു. സ്വന്തം ഫാമിലിയും കരിയറും പണയപ്പെടുത്തിക്കൊണ്ട് അരവിന്ദ് അജ്ഞാതനായ കുറ്റവാളിയുടെ പിന്നാലെ പായുന്നു. ഒടുവിൽ കൊലയാളിയെ നേരിട്ട് കൈയോടെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും കൃത്യമായ തെളിവുകളും കണ്ടെത്തി കോടതിക്ക് മുന്നിലെത്തിച്ച് നിരപരാധിയെ മുരളിയെ ജയിൽ മോചിതാക്കാൻ അരവിന്ദിന് സാധിക്കുന്നതോടെയാണ് സല്യൂട്ട് എന്ന സിനിമ അവസാനിക്കുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് വിജയ വിവാഹ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും. സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഷുഗർ, BP, ലിപിഡ് പ്രൊഫൈൽ, ECG, HbA1c പരിശോധനകളും കാർഡിയോളജി കൺസൾട്ടേഷനും സൗജന്യമായി നേടാം. ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് ഈ സുവർണാവസരം. ബുക്കിംഗിനായി വിളിക്കാം 9745006215. വിജയ വിവാഹ ഹോസ്പിറ്റൽ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറീസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേ വിഷബാധ മുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4-ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് കോഴിക്കോട് ജില്ലയിലുമാണ്. 38 വാർഡുകളിലായി 126 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. വോട്ടെണ്ണൽ നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയ ചരിത്രപ്രധാനമായ സർജിക്കൽ സ്ട്രൈക്കിന് 10 വർഷം തികയുന്നു. 19 ഇന്ത്യൻ ജവാൻമാർ വീരമൃത്യു വരിച്ച ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി 2016 സെപ്റ്റംബർ 28-29 തീയതികളിലാണ് സൈന്യം നിയന്ത്രണരേഖ കടന്ന് ആക്രമണം നടത്തിയത്. 2,000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അഭിഭാഷകനായ അഞ്ജൻ ദത്ത സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവരോട് 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. അടുത്ത മാസം 15 മുതലാണ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. ക്ഷീരകർഷകർ നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരമായി സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയായ വിബിജി റാംജിയുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉൽപാദന ചെലവുകൾ വർദ്ധിക്കുന്നതാണ് നിലവിൽ ക്ഷീരകർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഉൽപാദന ചെലവുകൾ കുറയ്ക്കുന്നതിനായി നിരവധി ആവശ്യങ്ങൾ ക്ഷീരകർഷകരും സംഘങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വിബിജി റാംജി പദ്ധതിയിൽ ക്ഷീരകാർഷിക മേഖലയെ ഉൾപ്പെടുത്തുക എന്നതെന്നും മന്ത്രി പറഞ്ഞു. തൂഫാനിൽ മുഖം നോക്കാതെ നടപടിയെടുത്തെന്നും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ആരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഇന്ന് തൂഫാൻ ദി നർക്കോ ഹണ്ടിന്റെ 2-ാം ഘട്ടം ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി മാറിയ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പോരാട്ടമായ തൂഫാന്റെ 2-ാം ഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാണ്. അതൊരു ചരിത്ര സംഭവമായി മാറാനുള്ള കാരണം ഈ പദ്ധതിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് എന്നത് ഉറക്കെ പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
0: തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുകയാണ് തൂഫാൻ 2.0 ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ഓപ്പറേഷൻ തൂഫാൻ 2.0 പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. മേയർ വി രാജേഷ് ഓപ്പറേഷൻ തൂഫാൻ പതാക ഉയർത്തി. ഓപ്പറേഷൻ തൂഫാന് നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുമെന്ന് മേയർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിക്കെതിരെ സധൈര്യം മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിതവും സുതാര്യവുമായ കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്ട് സീറോ വിജിലൻസ് കമാൻഡോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നിന്ന് അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അതിലേക്കുള്ള ഉറച്ച ചുവടുവയ്പാണ് പ്രോജക്ട് സീറോ പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര എയർ കാർഗോ കോംപ്ലക്സും സോളാർ പവർ പ്രോജക്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 18 കോടി രൂപ ചെലവഴിച്ചാണ് സൌരോർജ്ജ പ്ലാന്റ് പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: 4 മെഗാവാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റാണ് കാർ പാർക്കിംഗ് ഏരിയയിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വിമാനത്താവളത്തിലെ പകൽ സമയ വൈദ്യുതി ഉപയോഗം ഇനി പൂർണ്ണമായും സൌരോർജ്ജത്തിലാകും. 5800 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 59,000 മെട്രിക് ടൺ സംഭരണ ശേഷിയുള്ളതാണ് കാർഗോ കോംപ്ലക്സ്. വിമാനത്താവളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഒരു വർഷത്തിനകം നടപ്പിലാക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ജി ഡി പിക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ കണ്ണൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
0: പേവിഷബാധമുക്ത കേരളം എന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സമൂഹത്തിന്റെ കൂട്ടായ പങ്കാളിത്തം ആവശ്യമാണെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. പേവിഷബാധയിൽ നിന്ന് സംസ്ഥാനത്തെ മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരളം തീവ്രയജ്ഞ വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ നടക്കുന്ന 4ാം ഘട്ട ക്യാമ്പയിനിൽ എല്ലാവരും സജീവമായി പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് വെള്ളി. പരിക്കേറ്റ് 4ാം റൌണ്ടിൽ ശ്രീശങ്കർ പിന്മാറിയെങ്കിലും മെഡൽ ഉറപ്പിച്ചിരുന്നു. ഇതോടെ ഇന്ന് 6 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് വിദ്യാരാംരാജ് വെങ്കല മെഡൽ നേടി. ഇതിഹാസ താരം പി ടി ഉഷ 4 പതിറ്റാണ്ടിലേറെ കാലം നിലനിർത്തിയിരുന്ന ദേശീയ റെക്കോർഡാണ് വിദ്യ തിരുത്തിക്കുറിച്ചത്. പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് വെള്ളിയും 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൾ ചൌധരി വെങ്കല മെഡലും സ്വന്തമാക്കി. ഗെയിംസിൽ അദ്ദേഹത്തിന്റെ 2ാമത്തെ വെള്ളി മെഡലാണിത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത മത്സരത്തിൽ ഇഷാ സിംഗ് വെള്ളി മെഡൽ നേടിയപ്പോൾ വനിതകളുടെ അണ്ടർ 78 കിലോഗ്രാം വിഭാഗം റെസ്ലിംഗ് കുരാഷ് മത്സരത്തിൽ പിങ്കി ബൽഹാര വെങ്കല മെഡൽ കരസ്ഥമാക്കി. നിലവിൽ 4 സ്വർണവും 19 വെള്ളിയും 20 വെങ്കലവും ഉൾപ്പെടെ ആകെ 43 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഇന്ത്യ. സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷൻ കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചിത്വം, ശുചിത്വ പരിപാലനം, പൌരബോധം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. നമോ ഭാരത് റാപ്പിഡ് റെയിൽ വഴി എങ്ങനെ വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാം എന്നതാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം 58.4% പോളിംഗ് രേഖപ്പെടുത്തി. 2000 രൂപയ്ക്ക് മുകളിലുള്ള യുപിഐ ഇടപാടുകൾക്ക് ചാർജ് ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൂഫാൻ 2.0 സംസ്ഥാനത്ത് തുടക്കം. പേവിഷബാധമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ കൂട്ടായ പങ്കാളിത്തം ആവശ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിന്റെ 4ാം ഘട്ടത്തിന് തുടക്കമായി. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായുള്ള കർഷക സുരക്ഷ സംസ്ഥാനതല കോൺക്ലേവ് നാളെ കോഴിക്കോട് നടക്കും. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മലയാളി തിളക്കം. ലോങ് ജമ്പിൽ ശ്രീശങ്കറിന് വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: Board. സല്യൂട്ടെന്ന സിനിമയുടെ സാങ്കേതിക വശങ്ങളിലേക്കും അഭിനേതാക്കളുടെ പെർഫോമൻസിലേക്കും വന്ന ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും അടക്കവും ഒതുക്കവുമുള്ള പക്വതയാർന്ന അഭിനയമാണ് നമ്മൾ സല്യൂട്ടിൽ കാണുന്നത്. മാസ് ഡയലോഗുകളോ അനാവശ്യ ഫൈറ്റുകളോ ഇല്ലാതെ ഒരു പോലീസുകാരന്റെ ഉള്ളിലെ കുറ്റബോധവും നീതിക്കായുള്ള തന്ത്രപ്പാടും ദുൽഖർ തന്റെ കണ്ണുകളിലൂടെയും ശരീരഭാഷകളിലൂടെയും അതിമനോഹരമായി ആവിഷ്കരിച്ചു.
1: ചന്ദ്രൻപിള്ള,
2: അതെ,
1: മുമ്പ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാ. ഇതെന്റെ വീടാ, ഞാനും ഫാമിലിയുമായി ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. നമ്മള് ചന്ദ്രമുള്ള സാറിന്റെ
2: എനിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നു, ഇപ്പൊ കുറെ വർഷം ടച്ച് ഇല്ല. അഡ്രസ് അന്വേഷിച്ചപ്പോ ഇവിടെ കിട്ടിയത്. ആളെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ?
1: അയ്യോ, ഞാനത് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ അന്വേഷിക്കാത്ത സ്ഥലമില്ല.
0: ചേട്ടൻ കഥാപാത്രമായ അജിത്തായി എത്തിയ മനോജ് കെ ജയന്റെ പ്രകടനം സിനിമയുടെ ഗ്രീഷയുടെ അന്തരീക്ഷത്തിന് വലിയ ആഴം നൽകി. അസ്ലം കെ പൊരിയലിന്റെ ക്യാമറ കാഴ്ചകൾ സിനിമയുടെ സസ്പെൻസ് മോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയ പങ്കുവച്ചപ്പോൾ ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിംഗ് സിനിമയ്ക്ക് കൃത്യമായ വേഗത നൽകി. ഈ സിനിമയ്ക്ക് പാട്ടുകളൊന്നും തന്നെ ഇല്ലെങ്കിലും ജേക്സ് ബിജോ ഒരുക്കിയ പശ്ചാത്തല സംഗീതം ഓരോ രംഗത്തെയും ത്രില്ലിംഗ് അനുഭവമാക്കി മാറ്റുന്നുണ്ട്.
2: അൻവർ, ആളെ പറ്റി വേറെ ഒന്നും അറിയില്ല. ചന്ദ്രൻപിള്ള, ദാറ്റ്സ് ദി ഓൺലി ഇൻഫർമേഷൻ.
3: ചാടിപ്പോയവനോ ഓടിക്കൊണ്ടിരിക്കുന്നവനോ?
2: തെന്നി മാറുന്നവൻ. ഇത് തന്നെ ഒരു ഊഹം വെച്ചിട്ടാ.
3: അഞ്ചു പേരുണ്ട്, അതിലൊരാള് മൂന്ന് കൊല്ലായിട്ട് ജയിലില്ല. എന്തെങ്കിലും ഒന്ന് സ്പെസിഫൈ ചെയ്താ.
2: പ്രായം ഒരു 35-40 ഇടയിൽ.
3: മൂന്ന് പേർ.
2: എന്തായിരുന്നു ചാർജ്?
3: ഒരാള് നേരത്തെ പറഞ്ഞ പോലെ ജയിലില്ല, ഒരു സിമ്പിൾ ഹർട്ട്, പിന്നൊരു ചീറ്റിംഗ്.
4: പലയിടത്തായിട്ട്
2: ചീറ്റിംഗ്, അതാണ്.
3: അഡ്രസ് നോട്ട് ചെയ്തോ സാർ.
2: പറഞ്ഞോളൂ.
4: ഹൗസ് നമ്പർ 370/2, കണ്ടച്ചിറമുക്ക്, കൊട്ടിയം, കൊല്ലം.
2: വേറെ എന്തെങ്കിലും ആളെ പറ്റി?
0: ഏകദേശം 15 കോടിയോളം ചിലവ് നിർമ്മിച്ച ഈ സിനിമ കോവിഡ് കാലഘട്ടത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം നേരിട്ട് OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തത്. എങ്കിലും സോണി ലിവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മലയാള സിനിമകളിലൊന്നായി സല്യൂട്ട് മാറുകയും വലിയ സാമ്പത്തിക ലാഭവും നിരൂപക പ്രശംസയും നേടുകയും ചെയ്തു. ഒരു സ്റ്റീരിയോ ടൈപ്പ് പോലീസ് കഥകളിൽ നിന്ന് മാറി റിയലിസ്റ്റിക് സിനിമകളെ സ്നേഹിക്കുന്ന ഏതൊരു സിനിമാ പ്രേമിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് സല്യൂട്ട്.
2: തൊട്ടടുത്ത് നിങ്ങളുണ്ടെന്ന് എനിക്കറിയാം, തൊടാവുന്ന ദൂരത്ത് ഞാനുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ സമർത്ഥനായ പോലീസുകാരനാണെങ്കിൽ അതിനേക്കാൾ സമർത്ഥനായ കള്ളനാണ് ഞാൻ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വഴിയിൽ എതിരെ വന്നു നിന്നാൽ ഞാൻ നിങ്ങളെ തിരിച്ചറിയും. പക്ഷേ നിങ്ങൾ എന്നെ തിരിച്ചറിയില്ല. അതുവരെ ഞാൻ ജീവിച്ചുകൊണ്ടേയിരിക്കും. എന്ന് ചന്ദ്രൻപിള്ള, വിനോയ് വാഗീസ്, ദീപക് മേനോൻ, നവാസ് മുഹമ്മദ്, രാധാകൃഷ്ണൻ, 100 പേരുകളിൽ ഏതെങ്കിലും ഒന്ന്.

സോപ്പ എന്തായാലും ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.

ടേക്ക് എ ബ്രേക്ക്. നമ്മളൊക്കെ ഒരു കാലത്ത് മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ആദ്യം വാങ്ങിയിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് നോക്കിയ മൊബൈൽ ഫോണുകളായിരുന്നല്ലേ. ഇന്നത്തെ ഈ ടച്ച് ഫോണുകളൊക്കെ വരുന്നതിന് മുന്നേ കീപാഡ് ആയിട്ടുള്ള നോക്കിയയുടെ ഫോൺ, യെസ്, അങ്ങനെ നമുക്ക് വലിയ മെമ്മറിയൊക്കെ സമ്മാനിക്കുന്ന നമ്മുടെ നോക്കിയ 3210 ഉണ്ട്. ആ ഫോണിന്റെ ഒരു തിരിച്ചുവരവ്, യെസ്, ടേക്ക് എ ബ്രേക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ്, വിത്ത് മീ ജി വി. അപ്പൊ പഴയ പടക്കുതിര നോക്കിയ 3210 തിരിച്ചെത്തുകയാണ്. കുറഞ്ഞ വിലയാണ്, 4G, യൂട്യൂബ്, UPI അടക്കം നിരവധി ഫീച്ചറുകളും ഈ ഫോണിലുണ്ട്. വിശദമായി പറയാം, നോക്കിയ 3210 എന്ന പഴയ മോഡൽ വീണ്ടും അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് നോക്കിയ. ഡിജിറ്റൽ ഡീടോക്സ് എന്ന ആശയം വ്യാപിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു പ്ലാൻ. UPI പേയ്മെന്റുകൾ അടക്കം നടത്താൻ ഈ ഫോണിലൂടെ സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. നോക്കിയ ഫോണുകൾ കേരളത്തിൽ അരങ്ങ് വാണിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലേ നമുക്ക്. ഇന്നത്തെ സ്മാർട്ട് ഫോണുകളൊക്കെ അവതരിപ്പിക്കും മുമ്പ് മലയാളികൾക്കിടയിൽ ഫീച്ചർ ഫോണുകളാണ് വിപണി അടക്കി ഭരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കാലത്തിന്റെ സാങ്കേതികവിദ്യയുടെ കുത്തൊഴുക്കിൽ ഇവയുടെ ഒരു പ്രതാപം നഷ്ടമായി എന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ ക്ലാസിക് മോഡലാണ് വിപണിയിലേക്ക് വീണ്ടും തിരിച്ചെത്താനായിട്ട് പോകുന്നത്. 1999 ലോഞ്ച് ചെയ്ത നോക്കിയ 3210 എന്ന മോഡൽ ഏകദേശം 4,299 രൂപ ആയിരിക്കും കേട്ടോ ഇതിന്റെ വില വരാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 4G കണക്ടിവിറ്റിയുള്ള ഈ ഒരു മോഡലിന്റെ മാനുഫാക്ചറിംഗ് HMD ഗ്ലോബൽ ആണ് നടത്തിയിരിക്കുന്നത്. ക്ലൗഡ് ആപ്ലിക്കേഷൻ സപ്പോർട്ട്, UPI ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം എന്നിവയുള്ള ഫോൺ ഡിസൈനിൽ ക്ലാസിക് റെട്രോ ലുക്ക് കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഡിജിറ്റൽ ലോകത്തെ അനുസ്യൂതമുള്ള ബഹളങ്ങൾക്കിടയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ നോക്കിയ 3210. അതുപോലെ തന്നെ ഇതൊരു നൊസ്റ്റാൾജിക് ഫീൽ നൽകുന്നുണ്ട്, തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്കും വളരെയധികം ഉപയോഗപ്രദമാണ്. UPI പേയ്മെന്റ് നടത്താൻ സാധിക്കുമെന്നുള്ളതിനാൽ നിത്യജീവിതത്തിലെ കാര്യങ്ങൾക്കൊന്നും തന്നെ തടസ്സമുണ്ടാകില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പുതിയ നോക്കിയ 3210 ലഭിക്കുകയും ചെയ്യും. ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് 2.4 ഇഞ്ച് ആണ്. അതുപോലെ തന്നെ LED ഫ്ലാഷോട് കൂടി ഒരു 2 MP ക്യാമറ ഉണ്ടാകും. പിന്നെ ബ്ലൂടൂത്ത്, 1450 mAh ബാറ്ററി, MP3 പ്ലെയർ സപ്പോർട്ട്, യൂട്യൂബ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ നിലവിൽ നമ്മളൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു നമ്മുടെ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള അല്ലെങ്കിൽ ആദ്യം നമ്മൾ വാങ്ങിയ മൊബൈൽ ഫോൺ നമ്മുടെ നോക്കിയ 3210 ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ടേക്ക് എ ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, എവിടെയാ?
2: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
1: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
2: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെയുണ്ട്.
1: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
2: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
1: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

പ്ലാവിനും ചക്കയ്ക്കുമൊക്കെ വനം വകുപ്പ് കാവൽ നൽകിയാൽ എങ്ങനെയുണ്ടാകും? ആനകൾ എത്തുന്നതിന് മുന്നേ ചക്ക ശേഖരിക്കാനാണ് പുതിയ പ്ലാൻ. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനുള്ള സർക്കാർ പൈലറ്റ് പദ്ധതിയിൽ വനമേഖലകളിലെ പ്ലാവുകളിലെ ചക്കയും വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാകും. അതായത് കാഴ്ച പ്ലാവുകൾ കണ്ടെത്തി ചക്കയുടെ വളർച്ച നിരീക്ഷിക്കുകയും ആനകളെ ആകർഷിക്കും മുമ്പ് ഒരു ഇടിച്ചക്ക പരുവത്തിൽ തന്നെ പറിച്ചെടുക്കുകയും ചെയ്യണമെന്നാണ് പുതിയ നിർദ്ദേശം. ശേഖരിക്കുന്ന ചക്ക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും പദ്ധതിയിൽ നിർദ്ദേശമുണ്ട് കേട്ടോ. 100-ദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് സർക്കാരിന്റെ പുതിയ ഒരു നീക്കം. വനമേഖലകളിലെ പ്ലാവുകൾ കണ്ടെത്തി കായ്കളുടെ വളർച്ച നിരീക്ഷിക്കണം. ഇടിച്ചക്ക പരുവത്തിലെത്തുന്നവ വനംവകുപ്പ് ജീവനക്കാർ തന്നെ ശേഖരിക്കണം. എന്നാൽ പുതിയ ചുമതലയെ ചൊല്ലി വനംവകുപ്പിൽ തന്നെ ചില എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പ്ലാവുകൾ കണ്ടെത്തുക, കായ്ക്കുന്ന മരങ്ങൾ നിരീക്ഷിക്കുക, കൃത്യസമയത്ത് ചക്ക പറിച്ചെടുക്കുക തുടങ്ങിയ ജോലികൾ ജീവനക്കാർക്ക് കുറച്ച് അധിക ബാധ്യതയാകും എന്നുള്ളതാണ് ആശങ്ക. വനത്തിൽ സ്വാഭാവികമായി ലഭിക്കുന്ന ഭക്ഷണ സ്രോതസ്സുകളുടെ ലഭ്യത, ആനകളുടെ

ആന ഇറങ്ങുന്നതിനുള്ള ഒരു പ്രധാന റീസൺ തന്നെയാണ് ചക്ക സീസണിൽ ചക്ക ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ആനയെ ആകർഷിക്കുന്നതിന് മുന്നേ തന്നെ, ആ ചക്കകൾ പറിച്ച് മാറ്റി ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. എന്തായാലും അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, പിന്നീട് അറിയാം നമുക്ക് ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ചൂടാണ്.
1: ഇത്
2: ചേട്ടന് ഉപ്പ് കാര്യമായിട്ട് വിളമ്പിക്കും. അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാൽ മതി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: പെട്രോളും എഥനോളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നതല്ലേ. 100% എഥനോളിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ധനത്തിന്റെ ചെലവ് എന്ന് പറയുന്നത് ലിറ്ററിന് വരും 25 രൂപയായി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അതായത് പെട്രോളിന് പകരം 100% നമ്മൾ എഥനോൾ തന്നെ ഉപയോഗിക്കണം. പൂർണ്ണമായും എഥനോളിൽ ഓടുന്ന കാറുകൾ ഏകദേശം ഒക്ടോബറോടെ രാജ്യത്ത് യാഥാർത്ഥ്യമാകുമെന്നും അറിയാൻ സാധിച്ചു. പെട്രോളിൽ എഥനോൾ കലർത്തിയ E20 ഇന്ധനവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധമുയരവെയാണ് പൂർണ്ണമായും എഥനോളിലേക്ക് മാറാനുള്ള ചില സാധ്യതകളൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്നത്. 100% എഥനോളിലോടുന്ന ടൊയോട്ട ഇന്നോവ കാർ ഒക്ടോബറിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത്. എഥനോൾ എഞ്ചിനൊപ്പം ഇലക്ട്രിഫൈഡ് പവർ ട്രെയിനും വാഹനത്തിലുണ്ടാകും. ഈ കാർ ഓട്ടത്തിനിടെ 60% വൈദ്യുതി ഉത്പാദിപ്പിക്കുമെന്നും അതുകൊണ്ട് ഇത് വളരെ വളരെ ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതിനകം 19 രാജ്യങ്ങളിൽ എഥനോൾ ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാഹനങ്ങളിൽ പരാതികൾ വളരെ വളരെ കുറവാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പല രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും ഇന്ധനമായിട്ട് എഥനോൾ ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. കൃഷിയുമായി എഥനോൾ ഉൽപാദനത്തെ ബന്ധിപ്പിച്ച് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സർക്കാർ ഇതിനോടൊപ്പം ശ്രമിക്കുന്നുണ്ടത്രേ. ചോളം ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപാദനം കർഷകർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ഇന്ത്യയിൽ E20 പെട്രോൾ ഉപയോഗം 2022 മുതൽ ആരംഭിച്ചതായിട്ടും ഇപ്പോൾ ഏകദേശം 4 കോടി ഇരുചക്ര വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 100% എഥനോൾ ഉപയോഗിക്കാവുന്ന ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്കൊപ്പം ഇലക്ട്രിക് ഹൈഡ്രജൻ വാഹനങ്ങൾക്കും ഇന്ത്യയുടെ ഭാവി ഗതാഗത സംവിധാനത്തിന്റെ ഒരു ഭാഗമായി മാറാനായിട്ട് സാധിക്കും. അങ്ങനെ മാറുമ്പോൾ നമുക്ക് ഈ പറയുന്ന പെട്രോൾ വാഹനങ്ങളൊക്കെ ഒരുപാട് കുറയ്ക്കാനും സാധിക്കും കേട്ടോ. E20 പെട്രോൾ കാരണം വാഹനങ്ങളിൽ മൈലേജ് കുറവും എഞ്ചിൻ തകരാറും സംഭവിക്കുന്നുണ്ടെന്ന് വ്യാപക പരാതി ഉയർന്നിട്ടുണ്ട്. എന്നാൽ E20 പെട്രോൾ തന്നെയാണ് ഇപ്പൊ പമ്പുകളിൽ ലഭ്യമാകുന്നത്. എഞ്ചിൻ തകരാർ വ്യാപകമായിട്ടില്ല, ഇന്ധനക്ഷമത കുറയുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്നാണ് ശാസ്ത്രീയ പരിശോധനകളുടെ പിൻബലം. എന്തായാലും ഈ E20 കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് പൂർണ്ണമായും പെട്രോളിന് പകരം എഥനോൾ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് വാഹനങ്ങൾ മാറുമോ എന്നുള്ളത് ഏകദേശം ഒക്ടോബർ മാസത്തിലേക്ക് അറിയാൻ സാധിക്കും കേട്ടോ.

0: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

ടേക്ക് എ ബ്രേക്ക്. ഒരു കുപ്പി വെള്ളത്തിന് 90 ദിർഹം. യുഎയിൽ ജനപ്രിയമായി മാറിയിരിക്കുകയാണ് വാട്ടർ ടേസ്റ്റിംഗ് ട്രെൻഡ്. എന്താണ് ഈ വെള്ളത്തിന്റെ രുചിക്കൂട്ടുകൾക്ക് പിന്നിലെ ശാസ്ത്രം എന്നുള്ളത് നോക്കാം. വെള്ളത്തിന് രുചിയോ മണമോ ഇല്ലെന്ന പരമ്പരാഗത ധാരണകളെ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് വാട്ടർ ടേസ്റ്റിംഗ് എന്ന പുതിയ ലൈഫ് സ്റ്റൈൽ സംസ്കാരം യുഎയിലെ തരംഗമാകുന്നത്. സാധാരണ കുപ്പി വെള്ളത്തിന് പുറമെ പ്രകൃതിദത്തമായി ലഭിക്കുന്ന അപൂർവ മിനറൽ വാട്ടറുകളുടെ രുചി വൈവിധ്യങ്ങളും സങ്കീർണതകളും അനുഭവിച്ചറിയാൻ നിരവധി ആളുകളാണ് ദുബായിൽ താല്പര്യം കാണിക്കുന്നത് കേട്ടോ. കാപ്പിയും മറ്റു പാനീയങ്ങളും ആസ്വദിക്കുന്നത് പോലെ വെള്ളത്തിന്റെ ഉറവിടത്തെയും അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളെ കുറിച്ച് പഠിക്കാനും അത് ടേസ്റ്റ് ചെയ്ത് ആസ്വദിക്കാനും ആളുകൾ സമയം കണ്ടെത്തുന്ന കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കുപ്പിക്ക് 9.50 ദിർഹം മുതൽ 40 ദിർഹം വരെ വിലമതിക്കുന്ന ഇത്തരം പ്രത്യേക വാട്ടർ ബ്രാൻഡുകൾ ദുബായിലെ പ്രീമിയം ഫൈൻ ഡൈനിങ് സ്റ്റോറുകളിൽ ധാരാളമുണ്ട്. അവിടെ ഇത് എത്തുമ്പോൾ 80 മുതൽ 90 ദിർഹം വരെ ഈടാക്കുന്നുമുണ്ട്. ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാട്ടർ സൊമിലിയറായ ടിമോ മറ്റ് അന്താരാഷ്ട്ര വിദഗ്ധരുടെയും നേതൃത്വത്തിൽ കോർപ്പറേറ്റ് പാർട്ടികളിലും സുഹൃത്തുക്കളുടെ ഒത്തുചേരലുകളിലും ഇപ്പോൾ വാട്ടർ ടേസ്റ്റിംഗ് സെഷനുകൾ സജീവമായി നടക്കുന്നുണ്ട്. മദ്യത്തിന്റെയും പഞ്ചസാര അടങ്ങിയ കോക്ടെയിലുകളുടെയും അമിത ഉപയോഗത്തിൽ നിന്ന് മാറി കൂടുതൽ ആരോഗ്യകരവും ശുദ്ധവുമായ പാനീയ സംസ്കാരത്തിലേക്ക് ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ പ്രവണത ഏറ്റവും കൂടുതൽ ജനപ്രിയമായി മാറാനായിട്ട് കാരണം. വെള്ളത്തിന്റെ രുചിയും കാഠിന്യവും നിർണ്ണയിക്കുന്നതിൽ ശാസ്ത്രവും ഭൂമിശാസ്ത്രവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മഴവെള്ളവും ഭൂമിയുടെ ആഴമേറിയ പാളികളിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ ആകിരണം ചെയ്യുന്ന ധാതുക്കളുടെ അളവാണ് അതിന് കയ്പ്, മധുരം, ഉപ്പുരസം അല്ലെങ്കിൽ ലോഹങ്ങളുടെ സ്വഭാവമുള്ള രുചിയൊക്കെ നൽകുന്നത്. ഉദാഹരണം, കാൽസ്യം കൂടുതലുള്ള വെള്ളം വീര്യമുള്ളതും വായ വരണ്ടതുമാക്കുന്നതുമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുക. മഗ്നീഷ്യം അടങ്ങിയ വെള്ളത്തിന് നാവിൽ ചെറിയ രീതിയിലുള്ള കയ്പ് രുചിയുണ്ടാവും. അതേസമയം അഗ്നിപർവ്വത മേഖലകളിൽ നിന്നുള്ള വെള്ളത്തിൽ കൂടുതൽ ധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാൽ അവയ്ക്ക് തീവ്രമായ രുചിയുണ്ടാകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു വാട്ടർ ടേസ്റ്റിംഗ് പ്രക്രിയ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുക. എന്തായാലും ഇതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ ട്രെൻഡ് നമ്മുടെ ഇന്ത്യയിലേക്കും വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: പുരപ്പുറ സോളാർ പദ്ധതിക്ക് വീണ്ടും സബ്സിഡി ഇളവുമായിട്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് സബ്സിഡി ലഭിക്കുക. ഒരു കിലോവാട്ട് സോളാർ സിസ്റ്റം വെക്കുന്നവർക്ക് 30,000 രൂപ വരെയും 2 കിലോവാട്ടിന് 60,000 രൂപ വരെയും 3 കിലോവാട്ടിന് 78,000 രൂപ വരെയുമാണ് സബ്സിഡി നിരക്ക്. നിലവിൽ 58.52 ലക്ഷം വീടുകളിലാണ് കേട്ടോ ഈ PM സൂര്യഘർ പദ്ധതി പ്രകാരം സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. 17,284.3 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദന ശേഷി ഇതുവഴി ലഭിക്കുമെന്നാണ് കേന്ദ്ര പുനരുപയോഗ ഊർജ മന്ത്രാലയം നൽകുന്ന കണക്കുകൾ എന്ന് പറയുന്നത്. അതേസമയം 32,657.67 കോടി രൂപയാണ് ആകെ സബ്സിഡിയായിട്ട് നൽകുന്നത്. ഡൽഹി, ബീഹാർ, തമിഴ്നാട് സർക്കാരുകളാണ് ആദ്യഘട്ടത്തിൽ സബ്സിഡി ഇളവ് ലഭ്യമാക്കുന്നത്. ഇതിലൂടെ ഡൽഹിയിൽ പ്രതിമാസം 400 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന 2.25 ലക്ഷം കുടുംബങ്ങൾക്ക് 3 കിലോവാട്ട് വരെ ശേഷിയുള്ള സോളാർ പാനൽ സൗജന്യമായി സ്ഥാപിച്ചു നൽകും. സൗജന്യ സോളാർ പാനലിനായിട്ട് പ്രത്യേക പോർട്ടൽ ഡൽഹി സർക്കാർ തുറന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ പുരപ്പുറ സോളാർ സബ്സിഡി വിഹിതം PM സൂര്യഘർ പദ്ധതിയിൽ ഇരട്ടിയാകുകയും ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. പരമാവധി 78,000 രൂപ കേന്ദ്രം നൽകുന്നുണ്ട് കേട്ടോ. പദ്ധതിക്ക് ഡൽഹി സർക്കാരും 78,000 രൂപ വരെ നൽകും. ഇതേസമയം പരമാവധി 22,000 രൂപ സംസ്ഥാന വിഹിതമായി ചേർത്ത് മൊത്ത സബ്സിഡി 1,00,000 രൂപയാക്കുകയാണ് തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 1.15 ലക്ഷം വീടുകളിലാണ് ഈ ഒരു പദ്ധതി പ്രകാരം സോളാർ ഇതുവരെ സ്ഥാപിച്ചിട്ടുള്ളത്. അതേസമയം ഈ പുരപ്പുറ സോളാർ എന്നത് പണം ലഭിക്കാനുള്ള മാർഗം എന്നതിൽ നിന്ന് നിലവിൽ വരുമാനമുണ്ടാക്കാനുള്ള മാർഗമായി മാറിക്കഴിഞ്ഞുവെന്നാണ് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. 2025 ഇന്ത്യയിലെ പുതിയ പുരപ്പുറ സോളാർ കണക്ഷനുകൾ 7.1 ഗിഗാവാട്ടിലെത്തി. 3 വർഷത്തെ 3.2 ഗിഗാവാട്ടിൽ നിന്ന് ഇരട്ടിയിലധികം വർധനവാണ് ഇതോടെ മൊത്തം ഇൻസ്റ്റാൾ ചെയ്ത ശേഷി എന്ന് പറയുന്നത്. അതായത് 20 ഗിഗാവാട്ടിന് മുകളിലായി ഏകദേശം ആൾക്കാർ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷി. PM സൂര്യഘർ പദ്ധതിയിൽ 4/3 ഭാഗവും വീടുകളിലെ ഇൻസ്റ്റാളേഷൻ തന്നെയാണ് കേട്ടോ. അതായത് വാണിജ്യ വ്യവസായ ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക നേട്ടം കൂടുതൽ ആകർഷകമാണ്. അവരും കൂടി ഇതിലേക്ക് കൃത്യമായും എത്തേണ്ടതുണ്ട്. ഇനിയിപ്പോ കുറച്ചുകൂടി ഇളവുകൾ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പുരപ്പുറ സോളാർ കംപ്ലീറ്റ്ലി വിജയിച്ച ഒരു പദ്ധതി തന്നെയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഏകദേശം 160 വർഷം മുമ്പ് യാത്രക്കാരെയും ചരക്കുകളും വഹിച്ചിരുന്ന ഒരു കപ്പൽ പിന്നീട് അത് തീപിടുത്തത്തിൽ തകർന്ന് തീരത്തങ്ങ് ഉപേക്ഷിക്കപ്പെട്ടു. ഇന്ന് ആ കപ്പലിന്റെ അവശിഷ്ടങ്ങളിലൂടെ കണ്ടൽ ചെടികൾ വളർന്നു കയറി പച്ച വിരിച്ച ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലാണ് കേട്ടോ സംഭവം. ഓസ്ട്രേലിയയിലെ മാഗ്നറ്റിക് ദ്വീപിലെ കോക്കിൽ ബേയിലാണ് സിറ്റി ഓഫ് അഡ്ലേഡ് എന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ പ്രകൃതിയുടെ ഭാഗമായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചപ്പെട്ട ഒരു ചിത്രം കൂടിയായിരുന്നു അത്. 1863 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നിർമ്മിച്ച കപ്പൽ 1864 പ്രവർത്തനം ആരംഭിച്ചു. ഇരുമ്പ് ബോഡിയോടുകൂടിയുള്ള കപ്പൽ യാത്രക്കാരെയും ചരക്കുകളെയും കൊണ്ടുപോകുന്നതിനായിട്ട് ഉപയോഗിച്ചു. മെൽബൺ, സിഡ്നി തുടങ്ങിയ ഓസ്ട്രേലിയൻ തുറമുഖങ്ങൾക്കിടയിൽ സർവീസ് നടത്തിയ കപ്പൽ പിന്നീട് മെയിൽ സ്റ്റീമറായും പ്രവർത്തിച്ചു. ന്യൂസിലൻഡ്, ഹോണലുലു, സാൻഫ്രാൻസിസ്കോ എന്നിവിടങ്ങളിലേക്കും സർവീസ് നടത്തിയിരുന്നു ഈ ഒരു കപ്പൽ. അങ്ങനെ 1890 കപ്പലിലെ സ്റ്റീം എഞ്ചിൻ നീക്കം ചെയ്ത് 4 കൊടിമരങ്ങളുള്ള കപ്പലാക്കി മാറ്റി. പിന്നെ ടൗൺസ്വില്ലിൻ കൽക്കരി സംഭരിക്കുന്ന ഹൾക്കായി ഇത് ഉപയോഗിച്ചു. 1912 കപ്പലിൽ സൂക്ഷിച്ചിരുന്ന കൽക്കരിക്ക് തീപിടിച്ചതോടെ കപ്പലിന് ഗുരുതരമായ നാശനഷ്ടമുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം മാഗ്നറ്റിക് ദ്വീപിലെ വ്യവസായിയായ ജോർജ് ബ്ലെറ്റർ കപ്പൽ സ്വന്തമാക്കി. ടൂറിസ്റ്റുകൾക്ക് താമസ സൗകര്യമാക്കുകയോ പിക്നിക് ബേയിലെ ബ്രേക്ക് വാട്ടറിന്റെയും ജെട്ടിയുടെയും ഭാഗമാക്കുകയോ ചെയ്യുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ പദ്ധതി നടപ്പായില്ല. മാഗ്നറ്റിക് ദ്വീപിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നതിനിടെ 1916 കപ്പൽ കോക്കിൽ ബേയിൽ കരക്കടിഞ്ഞു. പിന്നീട് കപ്പൽ തിരിച്ചിറക്കാനേ സാധിച്ചില്ല. കാലക്രമേണ കപ്പലിന്റെ ഇരുമ്പ് ഘടന തുരുമ്പെടുത്ത് തകർന്നെങ്കിലും വലിയൊരു ഭാഗം അവിടെ തന്നെ തുടർന്നു. 1920 തന്നെ ആളുകൾ കപ്പൽ കാണാനെത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നീന്താനെത്തിയവർ കപ്പലിൽ വസ്ത്രം മാറാനുള്ള ഇടമാക്കി മാറ്റി. കപ്പലിന് ചുറ്റുമുണ്ടായിരുന്ന ചിപ്പികൾ ശേഖരിക്കുകയും ചെയ്തു അവർ. ഇതിനിടെ പരിശീലനത്തിനിടെ റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സിന്റെ വിമാനം കപ്പലിൽ കൊടിമരങ്ങളിൽ ഒന്നിൽ ഇടിച്ചുണ്ടായ അപകടവും 1971 സൈക്ലോൺ അൽത്തിയയിലും കപ്പലിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇതോടെയാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ കണ്ടൽ ചെടികൾ വളർന്നു തുടങ്ങിയത്. ഇന്ന് കപ്പലിന്റെ ഇരുമ്പ് ഘടനയ്ക്ക് ചുറ്റും മാത്രമല്ല, ചില ഭാഗങ്ങളിലൂടെ പോലും കണ്ടൽ ചെടികൾ നന്നായി വളർന്നിട്ടുണ്ട്. ആകാശ കാഴ്ചയിൽ കണ്ടൽ കാടുകൾ മൂടിയ ചെറിയ ഒരു പച്ച ദ്വീപ് പോലെയാണ് ഈ ഒരു കപ്പൽ കാണപ്പെടുന്നത്. എന്തായാലും അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ അകലെയാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ. ഒരു നൂറ്റാണ്ടിലേറെയായി പ്രകൃതിയുടെ ഭാഗമായി മാറിയ സിറ്റി ഓഫ് അഡിലൈഡ് ഇന്ന് ഓസ്ട്രേലിയയുടെ തീരദേശ ചരിത്രത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും അപൂർവമായ ഒരു സംഗമമായി മാറിയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

ടേക്ക് എ ബ്രേക്ക്. സമ്പത്തിന്റെ കാര്യത്തിൽ ബോളിവുഡിനെ മറികടക്കാൻ ടോളിവുഡ് താരങ്ങൾ തയ്യാറെടുക്കുകയാണ്. അതായത് നമ്മുടെ 2026 റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ താരങ്ങളുടെ പട്ടികയിൽ 4 തെലുങ്ക് താരങ്ങളാണ് കേട്ടോ ഇടം പിടിച്ചിട്ടുള്ളത്. നാഗാർജുന അക്കിനേനി, വെങ്കടേഷ് ദഗുബാട്ടി, രാംശരൺ എന്നിവരാണ് ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളവർ. പട്ടികയിൽ ഏകദേശം 10,000 കോടി രൂപയുടെ ആസ്തിയുമായിട്ട് നമ്മുടെ സ്വന്തം ഷാറൂഖ് ഖാൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. തെലുങ്ക് താരങ്ങളിൽ നാഗാർജുനയാണ് കേട്ടോ മുന്നിൽ. 5,000 കോടി രൂപയാണ് താരത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. അഭിനയത്തിന് പുറമെ ബിസിനസ് സംരംഭങ്ങൾ, നിർമ്മാണം, ബ്രാൻഡ്, നിക്ഷേപങ്ങൾ തുടങ്ങിയവയും താരങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തന്നെയാണ്. അല്ലാതെ സിനിമാഭിനയം കൊണ്ട് മാത്രമല്ല ഈ ഒരു സാമ്പത്തിക നേട്ടം ഇവരൊന്നും കൈവരിച്ചത്. RRR പോലുള്ള പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ വിജയവും ആഗോള സ്വീകാര്യതയും താരങ്ങളുടെ ബ്രാൻഡ് മൂല്യം ഉയർത്തിയ ഘടകങ്ങളായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. തെലുങ്ക് സിനിമയിലെ താരങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്കും വലിയ ആരാധക വൃന്ദം സ്വന്തമാക്കിയതോടെ പരസ്യ വിപണിയിലും ഇവരുടെ സാന്നിധ്യം വർദ്ധിച്ചു കേട്ടോ. മുൻകാലങ്ങളിൽ ഇത്തരം സമ്പന്ന താരങ്ങളുടെ പട്ടികയിൽ ബോളിവുഡ് താരങ്ങൾക്കായിരുന്നു വലിയ പ്രാധാന്യം. എന്നാൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ വളർച്ചയോടെയാണ് ഈ ഒരു ദക്ഷിണേന്ത്യൻ താരങ്ങൾ ദേശീയ തലത്തിൽ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്ന കാഴ്ച ഇപ്പോൾ കാണുന്നത്. എന്തായാലും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള താരത്തിന്റെ പട്ടികയിൽ നമ്മുടെ ഷാറൂഖ് ഖാൻ തന്നെയാണ് ഏകദേശം 10,000 കോടി രൂപയുമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ടേക്ക് എ ബ്രേക്ക്. റാസൻ ഖൈമയിലെ ആ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. പ്രേമം എന്ന സിനിമയിലെ നമ്മുടെ ഷറഫുദ്ദീന്റെ ആ ഒരു ഡയലോഗ് മലയാളികൾ ആരും തന്നെ മറക്കാനിടയില്ല. സിനിമ ഇറങ്ങി 11 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ വലിയ വീട് ഇന്ന് UAE വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. നമ്മൾ സിനിമയിൽ കേട്ടതുപോലെ വെറും ഒറ്റ ഡയലോഗിൽ തീരുന്നതല്ല ആ വീടും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥകളും. 18 വർഷത്തോളം ആളുകളെ നിക്കൂട്ടതകളുടെയും ഭയത്തിന്റെയും കൊടുമുടിയിലെത്തിച്ച റാസൻ ഖൈമയിലെ അൽ കാസിമി പാലസ് ആണ്. കൊട്ടാരത്തിന് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. 1985 റാസൻ ഖൈമ ഭരണകൂടാംഗമായിട്ടുള്ള അന്തരിച്ച ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഹുമൈദ് അൽ ഖാസിമാണ് കുന്നിൻ മുകളിൽ ഈ ഒരു കൊട്ടാരം പണിയുന്നത്. കൗതുകമെന്ന് പറയട്ടെ, 41 വർഷം പിന്നിട്ടിട്ടും അവിടെ ആരും തന്നെ ഇതുവരെ താമസിച്ചിട്ട് പോലുമില്ല. കുടുംബം കൊട്ടാരത്തിൽ താമസിക്കാൻ എത്തിയെങ്കിലും വിചിത്രമായ ചില സംഭവങ്ങളെ തുടർന്ന് ഒരു രാത്രി മാത്രം കഴിഞ്ഞ് അവിടെ നിന്നും മടങ്ങുകയായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപത്തിലുള്ള ശില്പങ്ങളും കലാസൃഷ്ടികളും ഉള്ളെടുത്ത് താമസിക്കേണ്ട എന്ന രാജകുടുംബത്തിലെ എതിർപ്പാണ് മറ്റൊരു കാരണമായി പറയുന്നത്. എന്നാൽ പ്രദേശവാസികളും നാട്ടുകാരും കൊട്ടാരത്തിന്റെ പേരിൽ പല കഥകളും ഇങ്ങനെ അടിച്ചിറക്കി. രാത്രിയിൽ വെളിച്ചം കണ്ടതായും പല ശബ്ദങ്ങൾ കേൾക്കുന്നതായും തുടങ്ങി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കേൾക്കാറുള്ള അതേ വർത്തമാനങ്ങൾ. വൈകാതെ അൽ കാസിമി പാലസ് UAE ഒരു ഭാർഗവി നിലയമായിട്ട് മാറുകയായിരുന്നു. പാലസിലെ മുൻ കാവൽക്കാരൻ കൊട്ടാരത്തിൽ നിന്ന് കുട്ടികൾ ചിരിക്കുന്നതിന്റെയും കരയുന്നതിന്റെയും ശബ്ദങ്ങൾ കേട്ടതായി പറയുന്നു. മറ്റു ചിലർ കൊട്ടാരത്തിന്റെ ജനാലുകൾക്ക് പിന്നിൽ കുട്ടികളുടെ മുഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായും അവകാശപ്പെട്ടു. കൊട്ടാരത്തിനുള്ളിലെ ചിത്രങ്ങളിലെ കണ്ണുകൾ ജിന്നുകൾ മാന്തി പൊളിച്ചുവെന്ന കഥകളും പ്രചരിച്ചു. ഈ അമാനുഷിക ശക്തികളെ ഒഴിപ്പിക്കാൻ മതപണ്ഡിതന്മാരെ പോലും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നുവെന്ന അവകാശവാദങ്ങളും പിന്നീട് ഉയർന്നു വന്നു. എന്തായാലും ആ കൊട്ടാരമാണ് ഇപ്പോഴേ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത്. അതായത് 2.35 കോടി ദിർഹം അഥവാ വെറും 61 കോടി രൂപ 29 ലക്ഷം രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. ഇനി അത്ര എടുക്കാനില്ലെങ്കിൽ ഫർണിച്ചറുകളില്ലാതെ 58 കോടി 68 ലക്ഷം രൂപയ്ക്ക് നമുക്കിത് വാങ്ങാം കേട്ടോ. ഇനി പ്രേതാലയമായ ആളുകൾ കാണുന്ന കുപ്രസിദ്ധമായ ഈ ഒരു കൊട്ടാരം ആരെങ്കിലും വാങ്ങുമോ എന്ന ചിന്തയിലാണെങ്കിൽ അതും വേണ്ട. പ്രേതബാധയുണ്ടെന്ന പേരുദോഷം നിക്ഷേപകരെ അകറ്റുന്നതിന് പകരം കൂടുതൽ ആകർഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. UKയിലും ഇന്ത്യയിലും ഗൾഫിലുമുള്ള പ്രമുഖ നിക്ഷേപകർ ഇതിനോടകം തന്നെ വലിയ താല്പര്യവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഉടനെ ആ റാസൻ ഖൈമയിലെ വലിയ വീട് വിറ്റുപോകുന്നതായിരിക്കും. ഇപ്പോൾ ഇതെനിക്ക് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ലോകത്തിന്റെ ഇഡലി തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ നഗരമുണ്ട്. അറിയോ നിങ്ങൾക്ക്? ദക്ഷിണേന്ത്യൻ ഭക്ഷണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇഡലി ആയിരിക്കും. മൃദുവും രുചികരവുമായ ഇഡലി പലരുടെയും നിത്യജീവിതത്തിലെ ഒരു പ്രധാന ഘടകമായി മാറിക്കഴിഞ്ഞു. ദക്ഷിണേന്ത്യയിൽ അതൊരു പ്രഭാത ഭക്ഷണമാണെങ്കിലും പല ഭക്ഷണ പ്രേമികളുടെയും ഒരു ക്വിക്ക് ടിഫിനോ രാത്രിയിലെ ലഘുഭക്ഷണമായോ ജോലിക്ക് പോകും വഴി കഴിക്കാനൊക്കെ ഇഡലി തെരഞ്ഞെടുക്കാറുണ്ട്. തയ്യാറാക്കാനുള്ള എളുപ്പവും വേഗവും കാരണം ഇന്ന് ഇന്ത്യയിൽ എവിടെയും ഇഡലി ലഭിക്കും. എങ്കിലും ഈ രുചിയോടും പാരമ്പര്യത്തോടും ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്ന ഒരു ഇന്ത്യൻ നഗരം ലോകത്തിന്റെ ഇഡലി തലസ്ഥാനം എന്ന പദവി സ്വന്തമാക്കിയിട്ടുണ്ട്. നഗരത്തിന്റെ ഭക്ഷണ സംസ്കാരത്തിൽ ഇഡലി വഹിക്കുന്ന പ്രത്യേക സ്ഥാനം കാരണമാണ് ചെന്നൈയെ ലോകത്തിന്റെ ഇഡലി തലസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഇൻക്രെഡിബിൾ ഇന്ത്യ പോർട്ടലിലും ചെന്നൈയുടെ തനത് ഭക്ഷണങ്ങളുടെ പട്ടികയിൽ ഇഡലി ഇടം നേടിയിട്ടുണ്ട്. പ്രഭാത ഭക്ഷണമായി മാത്രമല്ല, ലഘുഭക്ഷണമായും രാത്രി ഭക്ഷണമായും ആളുകൾ ഇത് കഴിക്കാറുണ്ട്. ചെന്നൈയിലെ റെസ്റ്റോറന്റുകളിലും പ്രാദേശിക കടകളിലും ഇഡലി വളരെ സാധാരണമായ ഒരു കാഴ്ചയാണ്. അരിയും ഉഴുന്നും ചേർത്തരച്ച് പുളിപ്പിച്ച് മാവ് മൃദുവാകുന്നത് വരെ ആവിയിൽ വേവിച്ചാണിത് തയ്യാറാക്കുന്നത്. സാധാരണയായി സാമ്പാറിനും തേങ്ങാ ചട്നിക്കും ഒപ്പമാണ് ഇത് വിളമ്പുന്നതെങ്കിലും സ്ഥലത്തിനനുസരിച്ച് വിളമ്പുന്ന കറികളിലൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ചെന്നൈയുമായുള്ള ഇഡലിയുടെ ബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കേട്ടോ. തലമുറകളായ ഇഡലി, ദോശ, വട എന്നിവ നഗരത്തിലെമ്പാടുമുള്ള മെനുവിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളാണ്. റിപ്പോർട്ടുകൾ പ്രകാരം നഗരത്തിലെ ഉടുപ്പി ഹോട്ടലുകളാണ് ഇത്തരം വിഭവങ്ങൾ നഗരത്തിലേക്ക് എത്തിക്കാൻ അധികവും സഹായിച്ചത്. ഇത് ഇഡലിയെ ഒരു റെസ്റ്റോറന്റ് വിഭവമാക്കി മാറ്റാൻ കാരണമായി. ഇഡലി ഇത്രയധികം ജനപ്രിയമാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്. ഇത് വളരെ വേഗത്തിൽ വയറ് നിറക്കുന്നതും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായ ഒരു ഭക്ഷണമാണ് കേട്ടോ. ഇന്നും സാമ്പാറും ചട്നിയും ഒത്ത് വിളമ്പുന്ന ഒരു പ്ലേറ്റ് ഇഡലി ചെന്നൈയിലെ പലരുടെയും നമ്പർ വൺ ചോയ്സ് തന്നെയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിൽ ഒന്ന് തന്നെയാണല്ലേ ഇഡലി എന്ന് പറയുന്നത്. ആ ഇഡലിയെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. പഴയ ടിഫിൻ സെന്ററുകൾ മുതൽ പുതിയ റെസ്റ്റോറന്റുകൾ വരെ ചെന്നൈയിലെ എല്ലാ മെനുവിലും ഇത് ലഭ്യമാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പരമ്പരാഗതമായ രുചിക്കൂട്ടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറ്റു ചിലർ സ്വന്തം പരീക്ഷണങ്ങളുമായിട്ട് പുതിയ ഇഡലി കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഡലി ഒരിക്കലും ചെന്നൈക്കാരുടെ പ്രിയം നഷ്ടപ്പെടാതെ ഒരു ഭക്ഷണമായി എക്കാലവും ഇങ്ങനെ നിലനിൽക്കുകയാണ്. പറഞ്ഞു വന്നത് ആ നഗരത്തെ പറ്റിയാണ്. ലോകത്തിന്റെ ഇഡലി തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം നമ്മുടെ സ്വന്തം ചെന്നൈ. ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: സാധാരണയായി ഈ ആമങ്ങളിൽ നമ്മൾ പ്രണയത്തെക്കുറിച്ചും ലൈഫിൻ്റെ കാണാപ്പുറങ്ങളെക്കുറിച്ചും ഇരുളിൽ വിരിയുന്ന നിശാഗന്ധിയെ പോലെ സുഗന്ധം പരത്തുന്ന മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കാറുള്ളത്. ഓരോ രാത്രിയും ഓരോ പുതിയ കഥകളാണ് നമ്മോട് പറയാറുള്ളത്. എന്നാൽ ഇന്നത്തെ രാത്രിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ രാത്രിയിലെ കാറ്റിനും നക്ഷത്രങ്ങൾക്കും എന്തിന് ഈ മൂകതയ്ക്ക് പോലും ഒരു അവാച്യമായ സംഗീതമുണ്ട്. കാരണം ഇന്ന് സെപ്റ്റംബർ 28 ഇന്ത്യൻ സംഗീതത്തിൻ്റെ വാനം പാടി പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ജീവശ്വാസമായിരുന്ന സാക്ഷാൽ ലതാ മങ്കേഷ്കറുടെ ജന്മവാർഷിക ദിനമാണ്. ഏകാന്തതയുടെ തുരുത്തുകളിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകുമ്പോഴെല്ലാം ഒരു തലോടലായി കടന്നുവന്ന് നമ്മെ ആശ്വസിപ്പിച്ച ആ പുണ്യ ജന്മത്തിന് മുന്നിൽ ഓർമ്മകളുടെ ഒരുപിടി നിശാഗന്ധിപ്പൂക്കൾ അർപ്പിക്കാനാണ് ഇന്നത്തെ ഈ രാത്രി ഞാൻ മാറ്റിവെക്കുന്നത്. ഈ ലോകത്ത് പ്രണയം ഉള്ളിടത്തോളം കാലം, വിരഹം നിലനിൽക്കുന്നിടത്തോളം ലതാജി എന്ന ആ മാന്ത്രിക ശബ്ദത്തിന് ഒരിക്കലും മരണമില്ല എന്ന് ഈ സായാഹ്നം വീണ്ടും വീണ്ടും മന്ത്രിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഏത് വികാരത്തെയും തൊട്ടുണർത്താൻ ഈ രാത്രിക്കും ആ ശബ്ദത്തിനും തീർച്ചയായും പറ്റും. കേൾക്കാം ലതാജി പാടിയ ഒരു മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ലതാ മറീഷ്കർ എന്ന പേര് കേവലം ഒരു ഗായികയുടെ പേരല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരുടെ സംഗീതമാകുന്ന ഹൃദയമിടിപ്പിൻ്റെ പേരാണ്. ആര്യാനുരാഗത്തിൻ്റെ നെഞ്ചിടിപ്പുകൾ തൊട്ട് നെഞ്ചുപൊട്ടുന്ന വിരഹത്തിൻ്റെ കണ്ണുനീർ തുള്ളി വരെ ആ ശബ്ദത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞു. ഭാഷകൾക്കും അതിരുകൾക്കുമപ്പുറം മനുഷ്യൻ്റെ സകല വികാരങ്ങളെയും എത്രമേൽ ആഴത്തിൽ സ്പർശിച്ച മറ്റൊരു ശബ്ദം ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ സ്വന്തം നാഥമായിരിക്കാം അത്. പ്രണയിക്കുന്നവരുടെ ഹൃദയത്തിൽ പെയ്യുന്ന മഴയായും വിരഹികളുടെ കണ്ണുകളിൽ നിറയുന്ന സങ്കടക്കടലായും ആ ശബ്ദം മാറി. ലൈഫിലെപ്പോഴെങ്കിലും നമ്മൾ വല്ലാതെ തളർന്നു പോകുമ്പോൾ ലതാജിയുടെ ഒരു പാട്ട് കേട്ടാൽ മതി. ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ മുറിവുകൾ ഉണക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ് ആ ശബ്ദം. തലമുറകൾ മാറി വന്നിട്ടും സംഗീതത്തിൻ്റെ ഭാവങ്ങൾ മാറിയിട്ടും ആ സ്വരമാതിരിക്ക് പകരം വയ്ക്കാൻ ലോകത്ത് മറ്റൊന്നിനും കഴിഞ്ഞിട്ടില്ല. കേൾക്കാം ലതാജി പാടാം ഒരു മനോഹരമായ പാട്ട്.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലതാജിയെ മാറ്റി നിർത്തുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. കാമുകി കാമുകന്മാർ പരസ്പരം മിണ്ടാതെ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്ന നിമിഷങ്ങളിൽ അവരുടെ ഹൃദയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഴങ്ങിയത് ലതാജിയുടെ ഏതെങ്കിലും ഒരു പ്രണയഗാനമായിരിക്കും. അത്തരത്തിലൊരു പാട്ടാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. എത്രയോ രാത്രികളിൽ ഈ പാട്ട് കേട്ട് നമ്മളിൽ പലരും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് കണ്ണു നിറച്ചിട്ടുണ്ടാവും. ചുണ്ടുകൾ കൊണ്ട് പറയാൻ മടിച്ച പല പ്രണയങ്ങളും ലതാജിയുടെ പാട്ടുകളിലൂടെയാണ് ഒരു കാലഘട്ടത്തിൽ പരസ്പരം കൈമാറിയത്. സ്നേഹിക്കാൻ മറന്നുപോയവരെ കൊണ്ട് പോലും സ്നേഹിപ്പിക്കാനും പ്രണയം നഷ്ടമായവർക്ക് ഒരു സാന്ത്വനമാകാനും ആ പാട്ടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേൾക്കാം ലതാജി പാടിയ ഒരു മനോഹരമായ പാട്ട്, നിശാ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, രാത്രിയുടെ ഈയൊരു സൈലൻസിൽ പുറത്തു പെയ്യുന്ന നിലാവിനെ നോക്കി ലതാജിയുടെ പാട്ടുകൾ കേൾക്കുന്നതിൻ്റെ സുഖം അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാവൂ. പകലിൻ്റെ ബഹളങ്ങളില്ല, മറിച്ച് രാത്രിയുടെ ശാന്തതയിലാണ് ആ സ്വരം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത്. ആകാശത്തെ നക്ഷത്രങ്ങളോട് കഥ പറയുന്ന പോലെ, പൂർണ്ണ ചന്ദ്രനെ നോക്കി നെടുവേർപ്പെടുന്ന പോലെ ഓരോ വരികളിലും സ്വന്തം ആത്മാവ് നിറച്ചാണ് ആ ഇതിഹാസം ഓരോ പാട്ടും പാടിയിട്ടുള്ളത്. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ആരുമറിയാതെ നമ്മൾ കരയുന്ന രാത്രികളിൽ ലതാജിയുടെ ഒരു പാട്ട് റേഡിയോയിലൂടെ ഒഴുകിയെത്തുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ് നമ്മുടെ മനസ്സിന് ലഭിക്കുന്നത്. ആ നിമിഷം നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ ആ ഒരു ശബ്ദം നമ്മൾ നൽകുന്നുണ്ട്. രാത്രിയുടെ നിലാവും പിന്നെ ലതാജിയുടെ ഒരു പാട്ടും ഈയൊരു കൂടിച്ചേരലിനേക്കാൾ മനോഹരമായി ഈ ഭൂമിയിൽ മറ്റെന്തുണ്ട്? കേൾക്കാം ഈ രാത്രിയിൽ ലതാജിയുടെ ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം മാത്രമല്ല, മനുഷ്യജീവിതത്തിൻ്റെ ആഴമേറിയ അർത്ഥതലങ്ങളും ലതാജിയുടെ ഗാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജീവിതം എന്തെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും ആ സ്വരത്തിലുണ്ട്. രാജ്യസ്നേഹത്തിൻ്റെ അഗ്നി ആളിക്കത്തിക്കുന്നതിനൊപ്പം മനുഷ്യൻ്റെ കണ്ണുകളെ ഈറണിയിക്കാനും ലതാജിക്ക് കഴിഞ്ഞു. എ മേരി വതൻ കെ ലോകോ എന്ന പാട്ട് ലതാജി പാടിയപ്പോൾ നെഹ്റുവിൻ്റെ കണ്ണുകൾ പോലും നിറഞ്ഞു തുളുമ്പിയത് ചരിത്രമാണ്. സ്വന്തം രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം മുഴുവൻ വിതുമ്പിയത് ആ ഒരൊറ്റ ശബ്ദത്തിലൂടെയാണ്. അതിനപ്പുറം ഭക്തിയുടെയും ആത്മീയതയുടെയും തലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന എത്രയോ ഭജൻസുകൾ. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ കൈകൾ കൂപ്പിപ്പോവും, നമ്മുടെ ചഞ്ചലമായ മനസ്സ് ശാന്തമാവും. ലൈഫിലെ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പാകത്തിൽ മനുഷ്യൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു ദൈവിക സ്പർശം ആ ശബ്ദത്തിലുണ്ടായിരുന്നു. ഒരു സാധാരണ മനുഷ്യന് തൻ്റെ ശബ്ദം കൊണ്ട് ഈ ലോകത്തിന് നൽകാൻ കഴിയുന്നതിൻ്റെ പരമാവധി ലതാജി നൽകിയിട്ടാണ് സംഗീത ലോകത്തോട് വിട പറഞ്ഞത്. കേൾക്കാം ലതാജി പാടിയ ഒരു മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.

നിശാ കേന്ദ്രയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ശരീരത്തിന് മാത്രമാണ് മരണമുള്ളത്. കലയ്ക്കും കാലാധിവർത്തിയായ പ്രതിഭകൾക്കും ഒരിക്കലും മരണമില്ല എന്ന് മഹാന്മാർ പറയാറില്ല. ലതാജിയുടെ കാര്യത്തിൽ അത് 100% സത്യമാണ്. ഭൗതികമായി ലതാജി നമ്മെ വിട്ടുപിരിഞ്ഞു പോയേക്കാം, പക്ഷേ ഇന്നും ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ആ സ്വരം മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നും ആ പാട്ടുകൾ കേട്ട് പുതിയ തലമുറയിലെ കുട്ടികൾ പോലും പ്രണയത്തിൽ വീഴുന്നുണ്ട്. വിരഹത്തിൻ്റെ വേദനയിൽ കണ്ണീർ വാർക്കുന്നുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും, ടെക്നോളജി എത്ര വളർന്നാലും, മനുഷ്യൻ്റെ ഉള്ളിൽ വികാരങ്ങൾ ഉള്ളിടത്തോളം കാലം ആ സ്വരം നിലനിൽക്കും. ഓരോ ഗാനവും ചിട്ടപ്പെടുത്തുമ്പോൾ അതിൽ ജീവൻ നിറയ്ക്കാൻ ലതാജി കാണിച്ച ആത്മസമർപ്പണമാണ് അവരെ സംഗീത സരസ്വതിയാക്കി മാറ്റിയത്. കാലത്തിൻ്റെ പുസ്തകത്താളിൽ സുവർണലിപികളിൽ എഴുതപ്പെട്ട ആ പേര് വരും തലമുറകൾക്കും ഒരു വഴികാട്ടിയായി, ഒരു സംഗീത പാഠപുസ്തകമായി എക്കാലവും ഈ ഭൂമിയിൽ നിലനിൽക്കും. കേൾക്കാം ലതാജി പാടിയ ഒരു മനോഹരമായ പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തെ, ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളുമുള്ള ഒരു ജനതയെ ഒരൊറ്റ ചരടിൽ കോർത്തിണക്കാൻ ലതാ മങ്കേഷ്കർ എന്ന പേരിന് കഴിഞ്ഞു. ഏത് ഭാഷയിൽ പാടിയാലും ആ പാട്ടുകളെല്ലാം വളരെ ഹിറ്റായിരുന്നു. ഹിന്ദി, മറാത്തി, ബംഗാളി തുടങ്ങി നിരവധി ഭാഷകളിൽ ലതാ പാടി. നമ്മൾ മലയാളികളും അവർ നൽകിയ വലിയൊരു സമ്മാനമുണ്ട്. നെല്ലി എന്ന സിനിമയിലെ കഥളി ചെൻകഥളി എന്ന ആ ഒരൊറ്റ ഗാനം മതി ലതാജിയെ മലയാളികൾ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. വയലാറിൻ്റെ വരികളും സലീൽ ചൗധരിയുടെ സംഗീതവും ലതാജിയുടെ സ്വരവും ചേർന്നപ്പോൾ അതൊരു അനശ്വരമായ പാട്ടായി മാറി. ഭാഷയുടെ അതിരുകൾ മായ്ച്ചു കളഞ്ഞ് സംഗീതമെന്ന സർവലൗകിക ഭാഷയിലൂടെ മനുഷ്യരെ മുഴുവൻ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു ലതാജി. ഒരുപക്ഷെ സ്നേഹമെന്നത് ഒരു ശബ്ദമായി രൂപം പ്രാപിച്ചാൽ അതിന് തീർച്ചയായും ലതാജിയുടെ സ്വരമായിരിക്കും. കേൾക്കാം ലതാജി പാടിയ ആ മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില മനുഷ്യർ അങ്ങനെയാണ്. അവർ മണ്ണിലേക്ക് മടങ്ങുമ്പോഴും അവരുടെ ആത്മാവ് സംഗീതമായി വായുവിൽ അലിഞ്ഞു ചേർന്ന് നമ്മെ തലോടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ സൂക്ഷിച്ചു വെച്ച ലതാജിയുടെ ഒരു പ്രിയപ്പെട്ട ഗാനം ഇപ്പോഴൊന്ന് ഓർക്കുക. ആ വരികളിലെ പ്രണയവും ആ സ്വരത്തിലെ കാരുണ്യവും നമ്മളെ ഈ രാത്രിയിൽ ശാന്തമായി ഉറങ്ങാൻ സഹായിക്കും. ഉണങ്ങാത്ത മുറിവുകൾക്ക് ആശ്വാസമായും പറയാൻ മടിച്ച പ്രണയങ്ങൾക്ക് ഭാഷയായും ആ ശബ്ദം കാലങ്ങളോളം ഇനിയും നമ്മൾക്കിടയിൽ ജീവിക്കും. സംഗീതം കൊണ്ട് ലോകത്തെ കെട്ടിപ്പുണർന്ന ഇന്ത്യയുടെ വാനം പാടിക്ക് ആശ്രയ FM 90 ഡിഗ്രി

ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിൻ്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിൻ്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Don't.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.